പ്രാപ്യ സർവത്ര സർവേന്ദ്രിയാണം സദാ മേ സമത്വം ന മുക്തിർന ബന്ധഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന ച പ്രാണസംജ്ഞോ ന വൈ പഞ്ചവായുഃ ന വാ സപ്തധാതുർന വാ പഞ്ചകോശഃ ന വാക്പാണിപാദം ന ചോപസ്തപായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന മേ ദ്വേഷരാഗൌ ന മേ ലോഭമോഹൌ മദോ നൈവ മേ നൈവ മാത്സര്യഭാവഃ ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷച്ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാ ന യജ്ഞാഃ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്താം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന മേ മൃത്യുശങ്കാം ന മേ ജാതിഭേദഃ പിതാ നൈവ മേ നൈവ മാതാ ന ജന്മ ന ബന്ധുർന മിത്രം ഗുരുർനൈവ ശിഷ്യഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം അഹം നിർവികൽപ്പോ നിരാകാരൂപോ വിഭുർവ്യാപ്യ സർവത്ര സർവേന്ദ്രിയാണാം സദാ മേ സമത്വം ന മുക്തിർന ബന്ധഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ലോകത്തില് എല്ലാ മതങ്ങളും മൂന്ന് തത്വങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ജീവൻ, ജഗത്ത്, ഈശ്വരൻ. ആരഭ്യത്തെ ജീവ ജഗത് പരാത്മതത്വാവിധാനേന മതം സമസ്തം. ഇതം ത്രയം യാവത് അഹംമതി സ്യാത് സർവോത്തമ അഹംമതിശൂന്യനിഷ്ഠ. ഇതിനാണ് ത്രിപുടി എന്ന് പറയാം. മൂന്ന്: ഹരിനാമകീർത്തനം ആരംഭിക്കുമ്പോ ആദ്യത്തെ ശ്ലോകം ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായി അതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരിനാരായണായ നമഃ. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞു: ജീവനായിട്ടും ജഗത്തായിട്ടും ഈശ്വരനായിട്ടും. ഒരേ വസ്തു മൂന്ന് ആയിട്ട് പിരിഞ്ഞു. ഇപ്പൊ നമ്മളുടെ അനുഭവം, ഞാനുണ്ട്, ഞാൻ കാണുന്ന ഈ ലോകം, ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായിട്ട് ഊഹിക്കുന്ന ഈശ്വരൻ. ഈ ത്രിപുടി ഉള്ളത്തോളം കാലം ഈശ്വരനെ ഊഹിക്കുകയേ ഉള്ളൂ. ഈശ്വരനുണ്ട് എവിടെ ചോദിച്ചാ ഓരോ മതക്കാർ ഓരോന്ന് പറയും. ചിലര് ആകാശത്തിലാണ്, എവിടെയാ വൈകുണ്ഠത്തിലാണ്, കൈലാസത്തിലാണ്, സ്വർഗത്തിലാണ് ആ ഈശ്വരൻ. ആ ഈശ്വരനെ ഭയന്നുകൊണ്ടിരിക്കുന്ന ഈ ജീവൻ ലോകത്തില്, ലോകത്തിലെല്ലാം ഈശ്വരനെ ഭയന്നുകൊണ്ടെന്ന പോലെ നടക്കുന്നു എന്നാണ്. ഭീഷാസ്മാത് വാതഃപവതി ഭീഷോദേതി സൂര്യ ഭീഷാസ്മാത് അഗ്നിശേന്ദ്രശ്ച മൃത്യുർധാവതി പഞ്ചമയിതി. ഉപനിഷത്ത് പറയുന്നു, ഭയന്നിട്ടെന്ന പോലെ സൂര്യൻ പ്രകാശിക്കുന്നു, ഭയന്നിട്ടെന്ന പോലെ കാറ്റ് വീശുന്നു, ഭയന്നിട്ടെന്ന പോലെ ലോകത്തിലെ കർമ്മങ്ങളൊക്കെ നടക്കുന്നു. ഇന്നലെ ഭാഗവതത്തിൽ നമ്മൾ കണ്ടു, ഭയം ദ്വിതീയാഭിനിവേശത ഈശാത് അപേതസ്യ വിപര്യയോ സ്മൃതി. ഞാൻ വേറെ, ഈശ്വരൻ വേറെ എന്നുള്ളത്തോളം കാലം ജഗത്ത് വേറെ, മൂന്ന് ഈ ത്രിപുടി ഉള്ളത്തോളം കാലം ഭയമുണ്ടാകും. ഈ ത്രിപുടി ജീവൻ ജഗത്ത് ഈശ്വരൻ, ഇത് എത്ര കാലം ഉണ്ടാവും? യാവത് അഹംമതി സ്യാത്, ഞാൻ എന്നുള്ള അഹങ്കാരം ഉള്ളത്തോളം കാലം ഞാൻ കാണുന്ന ലോകമുണ്ട്. ഞാൻ ഇല്ലെങ്കിൽ ലോകത്തിനെ ആര് കാണും?
സുഷുപ്തിയിൽ സുഖമായി ഉറങ്ങുമ്പോൾ ആരെങ്കിലും ലോകത്തിനെ കണ്ടുവോ ശരീരത്തിനെ കണ്ടുവോ? ഇല്ല. രാവിലെ എണീറ്റ ഉടനെ, മനസ്സ് ഉദിച്ച ഉടനെ ഞാൻ എന്നുള്ള ജീവബോധം ഉണ്ടായി, ജഗത്ത് കാണപ്പെട്ടു. നമ്മളുടെ അനുഭവമാണ്. അപ്പൊ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്താണ്? സർവോത്തമ അഹമ്മതിശൂന്യ നിഷ്ഠ എന്നാണ്. അഹങ്കാരശൂന്യമായ നിഷ്ഠ. അഹങ്കാരം ഇല്ലാതായാൽ ഇവിടെ അഖണ്ഡമായ ഒരു ബോധം, അവിച്ഛിന്നമായ ഒരു ബോധാനുഭവം മാത്രം ഉണ്ടാവും. രണ്ടില്ലാത്തതായ ശാന്തി, അവിച്ഛിന്നമായ അൺഇന്റപ്റ്റഡ് എക്സ്പീരിയൻസ് ഓഫ് പീസ്, ശാന്തി. ആ ശാന്തി നമ്മളുടെ സ്വരൂപമാണ്. ആ ശാന്തി തന്നെയാണ് സാക്ഷാത്കാരം. ഭാഗവതത്തിൽ ഇനി പറയാൻ പോകുന്നു, ഈ ഭക്തിയുടെ ഭാവങ്ങളെയൊക്കെ പറഞ്ഞിട്ട് കവി എന്ന യോഗീശ്വരൻ നവയോഗി ഉപാഖ്യാനത്തിൽ അവസാനം പറയുന്നു, എല്ലാ ഭാവഭക്തിയും കഴിഞ്ഞ് തതഃ പരാം ശാന്തിമുപൈതി സാക്ഷാത്, പരമമായ ശാന്തി. കാരണം എന്താ? ശാന്തി ഗ്രഡേഷൻ ഇല്ലാത്ത ഒരു എക്സ്പീരിയൻസാണ്. സുഖത്തിനൊക്കെ ഗ്രഡേഷനുണ്ട്. ഇന്നലത്തെക്കാളും സുഖമായിരുന്നു, ഇതിനേക്കാളും സുഖം വേണം, ഗ്രഡേഷനുണ്ട്. പക്ഷെ ശാന്തി ഗ്രഡേഷനില്ല. കാരണം എന്താ? അളക്കാനുള്ള മനസ്സ് അവിടെ ഇല്ല. ശാന്തി ഉള്ളപ്പോ മനസ്സുണ്ടാവില്ല. നമ്മൾ മനസമാധാനം എന്ന് പറയണു, സമാധാനമുള്ള സ്ഥലത്ത് മനസ്സില്ല, മനസ്സുള്ള സ്ഥലത്ത് സമാധാനമില്ല. മനസ്സെന്ന് വെച്ചാൽ എന്താ? വിചാരങ്ങൾ, വിചാരങ്ങളുടെ കൂട്ടം. വിചാരങ്ങളെ നീക്കി നോക്കിയാൽ മനസ്സ് എവിടെ? അപ്പൊ ശാന്തി നമ്മളുടെ സ്വസ്വരൂപമാണ്. ശാന്തി ഞാനാണ്. ശാന്തി നിങ്ങൾ ഓരോരുത്തരുമാണ്. അത് മനസ്സിനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നേടേണ്ടതല്ല, നമ്മളുടെ സ്വരൂപം. മനസ്സ് വഴിവിട്ട് തന്നാൽ അത് നമ്മളുടെ ഉള്ളിൽ ഉണ്ട്. ആ ശാന്തിയെ, നമ്മളുടെ സ്വരൂപത്തിനെ, ശാന്തി തന്നെയാണ് ആത്മ. ശാന്തോയം ആത്മ, ആത്മാവിന്റെ സ്വരൂപമേ ശാന്തിയാണ്. ആ ശാന്തി തന്നെയാണ് ഇവിടെ ശിവം എന്ന് ഈ ആറ് ശ്ലോകങ്ങളിലും ശിവോഹം ശിവോഹം എന്ന് പറയുമ്പോൾ ശിവം എന്ന് വെച്ചാൽ ശാന്തി എന്നർത്ഥം. ശിവത്തിന്റെ അനുഭവം, ശിവം എന്ന് വെച്ചാൽ ശാന്തി, മംഗളം, നിശ്ചലത. ഭാഗവതം ആരംഭിക്കുമ്പോ രണ്ടാമത്തെ ശ്ലോകം എന്താ? ധർമ്മ പ്രോജ്ജിത കൈതവോ അത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയ ഉന്മൂലനം. ഭാഗവതം കേട്ടാൽ ശിവദം, ശിവത്തിനെ കൊടുക്കുന്നു. ശിവത്തിനെ കൊടുക്കുന്നു എന്ന് വെച്ചാൽ ശിവം ദദാതീതി ശിവദം. ശിവം എന്ന് വെച്ചാൽ എന്താ? ശാന്തി, പ്രേമം, പ്രിയം. ശാന്തിയും പ്രിയവും രണ്ടല്ല, പ്രിയം. ആ ശാന്തി നമ്മളുടെ സ്വസ്വരൂപമാണ്, അത് നമ്മളാണ്. ഇറ്റ് ഈസ് അവർ റിയൽ നേച്ചർ. അപ്പോ അതിനെ കണ്ടെത്താൻ ഉള്ള ആറ് ശ്ലോകങ്ങളാണ് ഈ നിർവാണ ഷട്കം. നിർവാണം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു, ഇതിൽ എണ്ണ വറ്റിപ്പോയി, തിരികരിഞ്ഞുപോയി, വിളക്ക് കെട്ടുപോയാൽ വിളക്ക് നിർവാണമായി എന്ന് പറയാം. അതുപോലെ നമ്മളുടെ ശരീരമാവുന്ന വിളക്കിൽ വാസനയാകുന്ന എണ്ണയുണ്ട്, അഹങ്കാരമാവുന്ന തിരിയുണ്ട്. സദ്ഗുരു എന്തു ചെയ്യുന്നു? അതിലെ തീ കൊളുത്തിവിടുന്നു. നമ്മളിനി അതിലെ എണ്ണ ഒഴിക്കുകയോ തിരി തൂണ്ടിക്കൊടുക്കുകയോ പുതിയ തിരിയിടുകയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അത് സ്വയമേവ കെട്ടടങ്ങി എണ്ണ വറ്റി നിൽക്കും. ഒരു ഗുരുകൃപ ഒരു ജീവനിൽ വീണു കഴിഞ്ഞാൽ പിന്നെ പ്രവൃത്തി എന്താ? രാമകൃഷ്ണ പരമഹംസർ പറയും, ആധ്യാത്മികമായ ഒരു ജീവൻ പുരോഗമിച്ചു പോകും തോറും ഭഗവാൻ കർമ്മം കുറച്ചു കുറച്ചു കൊടുക്കും. എങ്ങനെ കുറച്ചു കൊടുക്കും? എന്താ ഉദാഹരണം എന്ന് വെച്ചാൽ, ഒരു സ്ത്രീ കല്യാണം കഴിച്ചു, കല്യാണം കഴിഞ്ഞു വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോ അമ്മായി അമ്മ വധുവിനെ, മരുമകളെ
മടി പിടിപ്പിക്കരുത് എന്ന് പറഞ്ഞ് നല്ലവണ്ണം പണിയെടുപ്പിച്ചു, നല്ലവണ്ണം പണിയെടുപ്പിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ മരുമകൾ ഗർഭിണിയായി എന്നാണ്, പ്രഗ്നന്റായി. പ്രഗ്നന്റായപ്പോ അമ്മായിയമ്മ തന്നെ വളരെ ജാഗ്രതയായിട്ട് ഇനി കുറച്ച് കുറച്ച് കർമ്മങ്ങൾ കുറച്ചു കൊടുക്കാൻ തുടങ്ങി. ഇനി അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അരിയാട്ടരുത്, കുനിഞ്ഞു പണിയെടുക്കരുത്, പലതും ജാഗ്രതയാക്കി നോക്കി. അത് മാസങ്ങൾ കൂടി വരുംതോറും കർമ്മം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വന്നു. 9-ാം മാസമായി, ആ സമയത്ത് ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. കുട്ടി പ്രസവിച്ചു കഴിഞ്ഞപ്പോ ഇനി കുട്ടിയെ നോക്കുന്ന ജോലിയേ ഉള്ളൂ, മറ്റൊന്നുമില്ല. അതേപോലെ ജ്ഞാനമാവുന്ന ബീജം ഉള്ളിൽ വീണു കഴിഞ്ഞാൽ ഭഗവാൻ ഈ ജീവന് കർമ്മം കുറച്ച് കുറച്ച് കുറച്ച് കൊടുക്കും. ആ ബീജം ഉള്ളിൽ ജർമിനേറ്റായി, ഉള്ളിൽ വളർന്നു വന്ന് അനുഭൂതിയായിട്ട് തീരുമ്പോ കർമ്മങ്ങളൊക്കെ കൊഴിഞ്ഞുപോയി. ആ അനുഭൂതിയെ വെച്ചുകൊണ്ടിരിക്കലേ ഉള്ളൂ, ആ അനുഭൂതിയെ ലാളിക്കലേ ഉള്ളൂ. അപ്പൊ അതുപോലെ ഇവിടെ ഭഗവാന്റെ കൃപ അല്ലെങ്കിൽ ഗുരുകൃപ ഈ ജീവനിൽ വീണു കഴിഞ്ഞാൽ വാസനകളൊക്കെ വറ്റിപ്പോയി അഹങ്കാരം അടങ്ങി ശുദ്ധമായ പ്രജ്ഞ സ്വസ്വരൂപം പ്രകാശിക്കും. ഞാൻ ആരാണ് എന്നുള്ളത് തെളിഞ്ഞു കിട്ടും. ഈശ്വരൻ ആരാണെന്നുള്ളത് ഇപ്പൊ അവിടെ ഇരിക്കട്ടെ, ലോകം എന്താണ് എന്നുള്ളതും അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഉറപ്പുള്ള കാര്യം ഞാനുണ്ട്, എന്റെ ജീവിതം, എന്റെ പ്രശ്നം. ഗുരുവായൂരപ്പന്റെ മുമ്പിൽ പോയാൽ പോലെ എന്റെ ഗുരുവായൂരപ്പ അല്ലേ, ഞാനുമായിട്ട് എന്തെങ്കിലും ബന്ധം വേണം. അപ്പൊ ഈ ഞാനിനെ എന്നെ ആദ്യം കണ്ടുപിടിക്കുക, എന്റെ സ്വരൂപം എന്താണ് എന്ന് കണ്ടുപിടിക്കുക, അതാദ്യം നമുക്ക് ചെയ്യാം. രമണ മഹർഷിയുടെ അടുത്ത് ഒരു യുക്തിവാദി ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരിക്കൽ വന്നു. അയാള് മഹർഷിയോട് പറഞ്ഞു, നിങ്ങൾ പറയുന്നതൊക്കെ ഇവിടെ ആളുകൾ കാണിച്ചു കൂട്ടുന്നതൊക്കെ കള്ളമാണ്, ണയാണ്, എല്ലാമേ പൊയ്. വേദം പാരായണം ചെയ്യുന്നു, പൂജ ചെയ്യുന്നു, ഇതൊക്കെ പൊയ്. ഈശ്വരനും ഇല്ല, ഒന്നുമില്ല, ഇതൊക്കെ ആളുകള് കള്ളം പറയാണ്, വാദിക്കാൻ വേണ്ടിയുള്ള പുറപ്പാടാണ്. അപ്പൊ മഹർഷി അദ്ദേഹത്തിനോട് പറഞ്ഞു, അതെ അതെ, നീ പറയണതിനോട് ഞാനും കൂടുന്നു, എല്ലാം പൊയ്, എല്ലാം കള്ളമാണ്. അദ്ദേഹത്തിന് ആശ്ചര്യം, മഹർഷി അല്ല ഈശ്വരനുണ്ട് വിശ്വസിക്കണം ഭജിക്കണം എന്നൊക്കെ പറയുന്നതാണ് വിചാരിച്ചത്, എല്ലാം പോയി, എല്ലാം കള്ളമാണ്, ഞാനും കൂടുന്നു. പക്ഷെ ഈ വാദിക്കണ നീ ഉണ്ടല്ലോ അല്ലേ, ആ ഞാനുണ്ട്, അതുകൊണ്ടാണല്ലോ പറയണത് ഇല്ലാന്ന്. മതി, നീ ആസ്തികൻ, ആരും നാസ്തികനേ ഇല്ല, അസ്ഥി എന്ന് പറയണവനാണ് ആസ്തികൻ. നീ ഇല്ലാന്ന് പറഞ്ഞില്ലല്ലോ, നീ ഉണ്ടല്ലോ, ഞാനുണ്ട്. ആ നീ എന്താ, യദ്ഹൃദയേന നിഷേധ സിദ്ധിഹി, ഭാഗവതം പറയുന്നു നിഷേധിക്കാൻ പോലും സാധ്യമല്ല, നിഷേധിക്കണമെങ്കിൽ ഉണ്ടാവണമല്ലോ, എന്തിനാ നിഷേധിക്കണത്? ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം വെച്ചുകൊണ്ടാണ് ബാക്കിയുള്ളതിനെയൊക്കെ നിഷേധിക്കണത്. അപ്പൊ ഞാനുണ്ട് അതറിയണം. ശരി, ഈ ഞാൻ എന്താണ്? കാര്യം ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പം. ഞാൻ ഉണ്ട് എന്നറിഞ്ഞു. ഈ ഞാൻ എന്താണ്? ഞാൻ ഈ ശരീരമാണോ? ആദ്യമായിട്ടുള്ള വിചാരം അവിടെയാണ്. ഈ ദേഹം ഞാനാണോ? ദേഹം ഞാൻ ആണെങ്കിൽ എനിക്ക് ശാശ്വതമായി ഇവിടെ സുഖമായിട്ടിരിക്കാൻ ഒരിക്കലും സാധ്യമല്ല. കാരണം എന്താ? നമുക്കറിയാം ഈ ദേഹത്തിന് അത് പല പരിണാമങ്ങൾക്കും വിധേയമാണ്. മെലിഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ തടിക്കും, തടിക്കണമെന്ന് വെച്ചാൽ മെലിയും, തല ചുരുളണം എന്ന് വെച്ചാൽ നീളും, ഒന്നിലും സ്വാതന്ത്ര്യമില്ല. ആത്മജ്ഞാനത്തിന് മൂന്ന് വിഷയം ക്ലിയറാവണം. ഒന്ന്, ഈ ദേഹം ഞാനല്ല. രണ്ട്, ഈ ദേഹം എന്റെ അല്ല.
മൂന്ന്, ഈ ദേഹം എനിക്ക് വേണ്ടിയുള്ളതല്ല. ഈ മൂന്ന് ബ്രാഞ്ചായിട്ടാണ് നമ്മളുടെ ഉള്ളിൽ അഹങ്കാരം കുടികൊള്ളുന്നത്. ആദ്യം ഈ ദേഹം ഞാനാണ് എന്ന് ബലമായിട്ടുള്ള വിശ്വാസം. അതുകൊണ്ട് ഈ ദേഹത്തിനെ പോഷിപ്പിക്കലും ദേഹത്തിനെക്കുറിച്ചുള്ള നമ്മളുടെ ചിന്തകൾ മുഴുവൻ അന്വേഷിച്ചാൽ കാണാം എല്ലാം ഈ ശരീരത്തിനെക്കുറിച്ചുള്ള ചിന്തയാണ്. നാളെ എന്ത് ചെയ്യും, സെക്യൂരിറ്റി പ്രോബ്ലം, നമ്മൾ വേണ്ട വിധത്തിൽ പണം സമ്പാദിച്ചു വെച്ചിട്ടില്ലെങ്കിൽ നാളെ ആര് നമ്മളെ നോക്കും, നാളത്തെക്കുറിച്ചുള്ള വിചാരം, വിഷമങ്ങൾ, ആരോഗ്യത്തിനെക്കുറിച്ചുള്ള വിചാരം അല്പം ഒന്ന് ചിന്തിച്ചാൽ കാണാം. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല ഈ ദേഹം ജനിച്ചത്, ഈ ശരീരം ജനിച്ചത്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ജീവിക്കാനും പോണില്ല, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് മരിക്കാനും പോണില്ല. പത്ത് വർഷത്തേക്ക് പണം ശേഖരിച്ചു വെച്ചാൽ ചിലപ്പോൾ നാളെ രാവിലെ ആള് പടം പെടും, എന്ത് ചെയ്യാൻ പറ്റും? വ്യാധി വരരുതെന്ന് എത്ര ജാഗ്രതയായിരുന്നാലും വളരെ അലേർട്ടായിരുന്നാൽ എവിടെയെങ്കിലുമൊക്കെ വീണ് കയ്യോ കാലോ ഫ്രാക്ചറായാൽ മതി.

ചൊവ്വയും ശനിയും വ്യാഴവും ശുക്രനും ഏഴര ശനിയും കണ്ടകശനിയും ഒക്കെ ഈ ദേഹത്തിനാണ്. ജ്യോത്സ്യന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. രണ്ടു മൂന്ന് പേര് ഇവിടെ തന്നെയുണ്ട്. എല്ലാം ഈ ദേഹത്തിനാണ്. ജ്യോതിഷം സത്യമാണെങ്കിൽ, ഇനിയിപ്പോ ജ്യോതിഷം തന്നെ വേണ്ട, ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ ജീവിത അനുഭവം എടുത്തു നോക്കിയാൽ അറിയാം, നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലൊന്നുമല്ല ശരീര ജീവിതം പോണത്. അതൊരു ഒഴുക്കൊഴുകുന്നു, അത്രേ ഉള്ളൂ. അത് ഏതോ ഒരു രീതിയിൽ ഒഴുകുന്നു, നമ്മൾ പ്രതീക്ഷിക്കാത്തതൊക്കെ നടക്കുന്നു. അവസാനം എവിടെയോ പോയി എത്തി എങ്ങനെയോ മരിക്കും. യാതൊന്നും പിടിയില്ല. ജ്യോതിഷികൾക്കും അറിയാം, ജ്യോതിഷം പെർഫെക്റ്റ് സയൻസ് അല്ല. അവർക്കും അറിയാം, അവർക്കും പെർഫെക്റ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. പിടിത്തരില്ല നമുക്ക്, മായയാണത്. അപ്പൊ ഈ ദേഹത്തിനാണ് ഈ ജാതകവും മറ്റുമൊക്കെ. പഞ്ചഭൂതാത്മകമായ ശരീരം, ഫിസിക്കൽ സയൻസ് മുഴുവൻ ഈ ദേഹത്തിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ഭഗവാൻ ഏഴാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ അപരാപ്രകൃതി എന്ന് പറഞ്ഞിട്ട് പറയുന്നു. മനസ്, ഭൂമി, വെള്ളം, അഗ്നി, വായു, ആകാശം എന്ന പഞ്ചഭൂതങ്ങളും മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്ന ഉള്ളിലുള്ള ചലനങ്ങളും പുറമേക്കുള്ള പ്രപഞ്ചവും നമ്മളുടെ ഉള്ളിലുള്ള ലോകവും. ഉള്ളിലുള്ള ലോകം എന്താ? എന്റെ മനസ്സ്, എന്റെ ഉള്ളിൽ വരുന്ന അഹങ്കാരം, വിവേചനം ചെയ്യുന്ന ബുദ്ധി, ഇതൊക്കെ. പുറമേക്കോ ഈ ലോകം, ഇതൊക്കെ ഭഗവാന്റെ അപരാപ്രകൃതിയാണ്. എട്ട് പ്രകൃതി, എട്ടെണ്ണം, അഷ്ടത. അതാണ് കൃഷ്ണന്റെ അഷ്ടമഹിഷികൾ. കൃഷ്ണന്റെ അഷ്ടമഹിഷികൾ, അതിൽ ജീവഭൂതാം മഹാബാഹോ ഏതം ധാര്യതേ ജഗത്. അതിനകത്ത് ഈ അഷ്ടതാപ്രകൃതിയിൽ പെടാതെ നിൽക്കുന്ന ഒരു എലമെന്റ് ഉണ്ട്, ജീവഭൂതമായ വസ്തു. അതിനെ ആശ്രയിച്ചുകൊണ്ട് ഈ അഷ്ടതാപ്രകൃതി നിൽക്കുന്നു എന്നാണ്. ഞാൻ ഞാൻ ഞാൻ എന്ന് ഇതിന് പുറകിൽ സ്ഫുരിക്കുന്ന ബോധകണിക. അതൊക്കെ ശ്രദ്ധിച്ചു വന്നാൽ നമുക്ക് ഈശ്വര ദർശനം ഉണ്ടാവും. അതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അപ്പൊ ഈ അഷ്ടതാപ്രകൃതി, ഇറ്റ് ഈസ് പ്യുവർലി നേച്ചർ. നേച്ചർ എന്ന് വെച്ചാൽ എനിക്ക് മഴ പെയ്യുന്നതിൽ വല്ല കൺട്രോളുണ്ടോ? വെയിലിന്റെ ചൂട് കുറയ്ക്കുന്നതിൽ വല്ല കൺട്രോളുണ്ടോ? തണുപ്പ് കൂട്ടുന്നതിലോ കുറയ്ക്കുന്നതിലോ വല്ല കൺട്രോളുണ്ടോ? അതേപോലെ എന്റെ ശരീരത്തിൽ ഏർപ്പെടുന്ന പല ചലനങ്ങളിലും ഒരു ലിമിറ്റഡ് സർക്കിളിൽ നമുക്ക് കൺട്രോൾ ഉള്ള പോലെ തോന്നും. ഒരു ഭ്രമമുണ്ട്, അതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ വേർ ഈസ് ഫ്രീഡം? നമുക്ക് സ്വാതന്ത്ര്യം എവിടെ? വിധിയാണോ പ്രയത്നമാണോ? ആളുകളൊക്കെ ശണ്ട കൂടുന്ന ഒരു കാര്യമാണ്. ഡെസ്റ്റിനി ആണോ ഫ്രീ വിൽ ആണോ? ചില വാദസഭകളൊക്കെ നടക്കും ഇതിന്റെ പേരിൽ, ഒരു തീരുമാനത്തിലും എത്തില്ല. അവസാനം മുട്ടയിൽ നിന്നും കോഴി വന്നു, കോഴിയിൽ നിന്നും മുട്ട വന്നു, വിത്തിൽ നിന്നും മരമുണ്ടായോ, മരത്തിൽ നിന്നും വിത്തുണ്ടായോ എന്നുള്ള ചോദ്യം അവിടെ വന്ന് നിൽക്കും. ഉത്തരമേ കണ്ടെത്താൻ പറ്റില്ല. കാരണം മായ, അതാണ്. വിധി ദേഹത്തിനാണ്, സ്വാതന്ത്ര്യം എനിക്കാണ്. എന്റെ സ്വാതന്ത്ര്യത്തിനെ ശരീരത്തിന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ശരീരത്തിന്റെ വിധി എനിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. രണ്ടാളുടെ സ്വഭാവത്തിന് വെച്ചിട്ട് രാമൻ കൃഷ്ണനാണോ, കൃഷ്ണൻ രാമനാണോ, രാമൻ രാവണനാണോ, രാവണൻ രാമനാണോ ചോദിച്ചാൽ എവിടെ തീരുമാനത്തിലെത്തും? ഒരിക്കലും ഉത്തരം കണ്ടെത്താൻ പറ്റില്ല. അതാണ് നമ്മളുടെ ഈ ചോദ്യമേ തെറ്റാണ്. അതുകൊണ്ടാണ് ഉത്തരം കിട്ടാത്തത്. വിധിയാണോ പ്രയത്നമാണോ എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടില്ല. വിധിയാണ്. എവിടെ? ദേഹമാണ് ഞാൻ എന്ന് കരുതിയാൽ നിങ്ങളുടെ ജീവിതത്തിനെ സമ്പൂർണമായും വിധി നിയന്ത്രിക്കും. യു ഹാവ് നോ ഫ്രീഡം അറ്റ് ഓൾ. ഏ ഫ്രീ വിൽ ഉണ്ട്. ഐ വിൽ വിൻ. എന്റെ ജീവിതത്തിന് ഞാൻ, ഓ പറഞ്ഞോളൂ, ഈ കൈ കുറച്ചു കഴിഞ്ഞാൽ ഉയർത്താൻ പറ്റില്ല, എങ്ങനെ കിടക്കും? ഐ വിൽ. ഓക്കെ, കൈ ഉയർത്താൻ പറ്റില്ല.

0: ആ വില്ലൊക്കെ അവിടെ പോവും.
1: ഇതൊരു ഭ്രമമാണ്.
0: ശരീരത്തിന്റെ മണ്ഡലത്തിൽ ടോട്ടലി ഡെസ്റ്റിനി ഈസ് ഓപ്പറേറ്റിംഗ്, ബിക്കോസ് ബോഡി ഈസ് നോട്ട് യു, ബോഡി ഈസ് നോട്ട് യുവേഴ്സ്, ബോഡി ഡസ് നോട്ട് ബിലോങ് ടു യു. പ്രകൃതി തന്നു, പ്രകൃതി അതിലൂടെ ഓപ്പറേറ്റ് ചെയ്യുന്നു, പ്രകൃതി അതിനെ കൊണ്ടുപോകും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ആ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഭാഗവതം പറയുന്നു, നമ്മളൊക്കെ ഭഗവാന്റെ കയ്യിൽ കളിപ്പാട്ടങ്ങളാണ് എന്ന് വെച്ചാലോ, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. അയാൾ തുള്ളാൻ വെച്ചാ തുള്ളുക. രാമകൃഷ്ണ പരമഹംസര് വളരെ രസമായിട്ട് പറയും, സാമ്പാറിൽ ഉരുളക്കിഴങ്ങ്, വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്കൊക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് കാണുമ്പോ അവരൊക്കെ സ്വേച്ഛയുള്ളവരാണെന്ന് തോന്നും. അടിയിലുള്ള തീ ഓഫ് ചെയ്താൽ പൊസുക്കുന്നു പോകും. അതുപോലെയാണ് നമ്മളുടെ തുള്ളൽ എന്നാണ്. സ്വേച്ഛയുള്ള പോലെയും നമ്മളുടെ കയ്യിലെല്ലാം ഉള്ള പോലെയും ഒക്കെ തോന്നും ശരീരത്തിന്റെ മണ്ഡലത്തില്. പക്ഷേ അല്പം ചിന്തിച്ചാൽ, നമ്മൾ അഹങ്കാരം കൊണ്ടൊക്കെ ചെയ്യാം, എന്തും സാധിക്കും എന്നൊക്കെ പറഞ്ഞാലും കുറെ കഴിയുമ്പോ യു വിൽ ബി അവേക്കൺ ടു ദ ട്രൂത്ത്. യു ആർ ലിമിറ്റഡ്. ലിമിറ്റേഷൻ ഉണ്ട്. ലിമിറ്റേഷൻ ഉണ്ട് എന്നുള്ളതും അജ്ഞാനമാണ്. പക്ഷെ തൽക്കാലത്തേക്ക് അത് മനസ്സിലാവും. അപ്പൊ ദേഹത്തിന്റെ മണ്ഡലത്തില്, ശരീരത്തിന്റെ മണ്ഡലത്തില് പ്രകൃതിയുടെയാണ് ബോഡി. നമുക്ക് ഇപ്പൊ തന്നെ എത്ര വലിയ ഡോക്ടേഴ്സ് ആവട്ടെ, അവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ഈ ദേഹത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് വലിയ പിടിയൊന്നുമില്ല എന്നാണ്. വലിയ പിടിയൊന്നുമില്ല. ഇറ്റ് ഈസ് ഇൻസ്ക്രൂട്ടബിൾ. ഈയിടെ തിരുവനന്തപുരത്ത് ഒരാൾ പറഞ്ഞു, അയാൾ ഡോക്ടറുടെ അടുത്ത് പോയി. അത്രേ കുറെ ആയി ഡോക്ടർ ഇങ്ങനെ മരുന്ന് എഴുതി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. മൂന്ന് മാസമായി, 4 മാസമായി, വർഷങ്ങളായി, എന്നിട്ടും മാറണില്ല. ഡോക്ടറുടെ അടുത്ത് ഒരു ദിവസം ചോദിച്ചു, എന്താ ഡോക്ടറെ ഈ സൂക്കേട് മാറുന്നില്ലല്ലോ? പോടാ പോടാ, എനിക്കും അതേ സൂക്കേടാണ്. ഞാൻ പോയി കഴിക്കും മരുന്ന് കഴിക്കുക, എനിക്കും അതേ സൂക്കേടാ, എന്ത് ചെയ്യാൻ പറ്റും? ലിമിറ്റഡ്, പരിച്ഛിന്നമാണ്. ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഇത് പ്രകൃതിയുടെയാണ്. 7-ാമത്തെ അധ്യായത്തിന് ജ്ഞാന വിജ്ഞാന യോഗം എന്നാണ് പേര്. അതിന് സാധാരണ ട്രാൻസ്ലേഷൻ നോളജ് ആൻഡ് എക്സ്പീരിയൻഷ്യൽ നോളജ് എന്നാണ് അർത്ഥം കൊടുക്കുന്നത്. ജ്ഞാനം എന്ന് വെച്ചാൽ വെറും ബുദ്ധിയുടെ ജ്ഞാനം, വിജ്ഞാനം എന്ന് വെച്ചാൽ അനുഭവജ്ഞാനം. പക്ഷെ അങ്ങനെയൊന്നും ഫാർഫെച്ച്ഡ് മീനിങ് ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അവിടെ തന്നെ ഭഗവാൻ വ്യാഖ്യാനിച്ചു ജ്ഞാനം എന്താണ്, വിജ്ഞാനം എന്താണ്. ജ്ഞാനം എന്താണെന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം, ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന അപരാപ്രകൃതിക്ക് പേരാണ് ജ്ഞാനം. അതായത് ദാറ്റ് വിച്ച് ഈസ് നോൺ. അതായത് അത് മരുഭൂമിയിൽ കാണുന്ന വെള്ളം പോലെയാണ്. നമ്മളുടെ അറിവുകളൊക്കെ അങ്ങനെയാണ്. ഭൂമി ഉരുണ്ടതാണെന്ന് അറിഞ്ഞു. ഭൂമി ഉരുണ്ടതാണെന്ന് അറിഞ്ഞാൽ എനിക്ക് സംതൃപ്തി വരുമോ? ഗുരുത്വാകർഷണ ശക്തി നമ്മളെ ചുവട്ടിലേക്ക് വലിക്കുന്നു എന്നറിഞ്ഞു. ആ അറിവുകൊണ്ട് എനിക്ക് നല്ല സമാധാനം ഉണ്ടായോ? ആറ്റംസ്, മോളിക്യൂൾസ് ഒക്കെ നമ്മൾ അറിഞ്ഞു. അറിഞ്ഞതുകൊണ്ട് എനിക്ക് പൂർണ്ണമായ ഒരു തൃപ്തിയോ ശാന്തിയോ? ഇറ്റ് ഡസ് നോട്ട് അഫക്ട് ദ റിയൽ പേഴ്സൺ. അതാണ് അതിന് ജ്ഞാനം എന്നു പേര്, വെറും ജ്ഞാനം. ഈ ജ്ഞാനം ആവശ്യത്തിലധികം കൂടിയാൽ അത് അത്യധികം നമ്മളെ ദുഃഖിപ്പിക്കും. വെറും ജ്ഞാനം. ജ്ഞാനേശ്വരൻ അമൃതാനുഭവം എന്ന അദ്ദേഹത്തിന്റെ കൃതിയിൽ ജ്ഞാനം ബന്ധ എന്ന് പറയും. ശിവസൂത്രത്തിൽ നിന്ന് എടുത്ത് ഉദ്ധരിച്ച് ജ്ഞാനം ബന്ധമാണെന്ന്. എന്നുവെച്ചാൽ ജ്ഞാനം എന്നുവെച്ചാൽ പുറമേക്കുള്ള അറിവ്. അപ്പൊ വിജ്ഞാനം എന്താണ്? വിജ്ഞാനം ഇതിന്റെ സെന്ററില് നിന്നുകൊണ്ട് സ്വയമേവ താൻ ഉണ്ട് എന്ന് അനുഭവിക്കുന്നത് വിജ്ഞാനം. ജ്ഞാനം എന്ന് വെച്ചാൽ അറിയപ്പെടുന്നത് ജ്ഞാനം. വിജ്ഞാനം എന്ന് വെച്ചാൽ അറിയുന്നവൻ വിജ്ഞാനം. ഇത് ഭഗവാൻ ആദ്യമേ ആ അധ്യായത്തിൽ പറഞ്ഞു. ഈ അഷ്ടധാപ്രകൃതി ജ്ഞാനം, പരാപ്രകൃതി വിജ്ഞാനം. പരാപ്രകൃതി ഇതിനു പുറകിൽ, ദയവചെയ്ത് ഇത് മനസ്സിലായില്ല എന്ന് വിഷമിക്കുകയായിരുത്. നിങ്ങൾ മനസ്സിലാക്കൊന്നും വേണ്ട, ഞാൻ പറയണു അത്രേ ഉള്ളൂ. എവിടെയെങ്കിലും അതിന്റെ ഒരു സെന്റർ പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയാൽ മതി. നിങ്ങൾ മനസ്സിലാക്കുകയേ വേണ്ട. നമ്മള് പുറമേക്ക് കാണുന്ന ഈ പ്രപഞ്ചം അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരി നാരായണായ നമ. ഈ പ്രപഞ്ചത്തിനെ കാണുന്ന കണ്ണ്, അതിനു പുറകിൽ മനസ്സാകുന്ന കണ്ണ്, അതിനു പുറകിൽ മനസ്സിനെ കാണുന്ന ഒരു കണ്ണുണ്ട്. സ്വപ്നത്തിൽ അനേക ദൃശ്യങ്ങൾ ഉണ്ടാവുന്നു, അതിനെയൊക്കെ ആരോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാക്ഷി. സ്വപ്നവും കഴിഞ്ഞ് സുഖമായി ഉറങ്ങിയപ്പോ സുഖമായി ഉറങ്ങി എന്ന് പറയുന്ന ഒരാളുണ്ട്. എല്ലാറ്റിനും കണ്ണായിരിക്കുന്ന താൻ, ഞാൻ, ആ താൻ ആത്മാവാണ്. അത് ബോധവസ്തു, ശിവം. ആ ബോധം ആണ് ഇവിടെ ജീവഭൂതാം എന്ന് ഭഗവാൻ പറഞ്ഞു. ആ ബോധത്തിന് പേരാണ് വിജ്ഞാനം. അതായത് ഇപ്പൊ നിങ്ങളൊക്കെ ജ്ഞാനം, ഞാൻ വിജ്ഞാനം. നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളെ ഒഴിച്ചുള്ളതൊക്കെ ജ്ഞാനമാണ്, നിങ്ങൾ വിജ്ഞാനമാണ്. ഒന്നുകൂടെ തെളിച്ചു പറയാം. നിങ്ങളൊക്കെ ഇപ്പൊ എന്റെ മുമ്പിലിരിക്കുന്നു, പക്ഷെ ഞാനിപ്പോ കണ്ണടച്ചാൽ നിങ്ങളുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. കണ്ണടച്ചാൽ നിങ്ങൾ എഴുന്നേറ്റ് പോയാൽ എനിക്കറിയില്ല. നിങ്ങളുണ്ട് എന്ന് എനിക്കറിയണമെങ്കിൽ നിങ്ങളെ കാണണം. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഞാൻ കണ്ണടച്ചിരിക്കുമ്പോൾ വർത്തമാനം പറയണം, ഓ അപ്പൊ ഇന്ന ആളുണ്ട്. അല്ലെങ്കിൽ തൊട്ടു നോക്കണം. ഏതെങ്കിലും ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ച് വേണം നിങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ. അപ്പൊ ഒരു ഇന്റർമീഡിയേഷൻ ഇല്ലാതെ അറിയാൻ പറ്റാത്തതൊക്കെ ജ്ഞാനമാണ്. ഇറ്റ് ഈസ് ഒബ്ജക്റ്റീവ് നോളജ്, വിഷയജ്ഞാനം. അപ്പോ പക്ഷെ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ എനിക്ക് നോക്കണോ? കണ്ണ് തുറന്നു നോക്കിയിട്ട് ഞാനുണ്ട് എന്നറിയോ? ഒരാള് ഒരു സത്രത്തിൽ പോയി കിടന്നു. മൂന്ന് നാല് പേര് ഒന്നിച്ച് ഡോർമിറ്ററി പോലെ കിടക്കുകയാണ്. അപ്പൊ ഇയാള് കിടക്കുമ്പോ പാന്റ് സൂട്ട് ഷൂ ഒക്കെ ഇട്ടിട്ട് കിടക്കുക അത്രേ. അപ്പൊ അയാളോട് അടുത്ത് കിടക്കുന്ന ആള് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ കിടക്കണത്രേന്ന് ചോദിച്ചു അത്രേ. അപ്പൊ അയാൾ പറഞ്ഞു, ഇവിടെ നാലഞ്ചു പേര് കിടക്കുന്നു, രാവിലെ എണീറ്റ ഞാൻ ആരാണെന്ന് എങ്ങനെ അറിയും? കൺഫ്യൂഷൻ ആവില്ലേ? അപ്പൊ എന്നെ അറിയാൻ വേണ്ടിട്ടാ ഷൂ ഒക്കെ ഇട്ടിട്ട് കിടക്കണം. അങ്ങനെ കൺഫ്യൂഷൻ വരുമോ നമുക്ക് എപ്പോഴെങ്കിലും? ഹൗ യു റെക്കഗ്നൈസ് യുവർ സെൽഫ്? ബിക്കോസ് ഐ ആം, ഞാൻ ഉണ്ട്, എനിക്കറിയാം അല്ലേ. അതിന് നോക്കിയിട്ട് കണ്ടുപിടിക്കണ്ട, നോക്കിയിട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ചിന്തിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. സ്വയം ഞാൻ ഉണ്ട് എന്നുള്ളത് എന്റെ അനുഭവമാണ്. എങ്ങനെ അറിഞ്ഞു? മട്ടാഞ്ചേരിയിൽ വെച്ച് തന്നെ ഇത് കുട്ടികളുടെ ഇടയിൽ ഒരിക്കൽ ചോദിച്ചു, എങ്ങനെ അറിഞ്ഞു ഞാൻ ഉണ്ടെന്ന്? ഒരു കുട്ടി ഒപ്പം തന്നെ പറഞ്ഞു, ഇറ്റ് ഈസ് മൈ എക്സ്പീരിയൻസ്. ഞാൻ ഉണ്ട് എന്നുള്ളത് എക്സ്പീരിയൻസ്, അതാണ് വാക്ക്. എക്സ്പീരിയൻസ് എന്ന് പറയണത് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിൽ മാത്രമേ യോജിക്കുകയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പെർസെപ്ഷനാണ്. നിങ്ങളുടെ മുമ്പിൽ സാക്ഷാത് ഭഗവാൻ മുമ്പിൽ വന്ന് ശൂലം പിടിച്ചുകൊണ്ടോ ശംഖചക്ര കഥാപാണിയായിട്ട് നിന്നാൽ പോലും ഇറ്റ് ഈസ് പെർസെപ്ഷൻ, ഇറ്റ് ഈസ് നോട്ട് എക്സ്പീരിയൻസ്. കണ്ണുകൊണ്ടാണ് കാണുന്നത്, കണ്ണു പറ്റിക്കും, മാത്രമല്ല ഈ വന്നത് പോകും. സ്വപ്നത്തിൽ എനിക്ക് എന്തോ ദർശനം കിട്ടിയാൽ അതും പെർസെപ്ഷനാണ്, വരുന്നു പോകുന്നു. പക്ഷെ ഈ കാണുന്നവൻ, അതാണ് വസുദേവർക്ക് കൃഷ്ണൻ മുമ്പിൽ വന്ന ഉടനെ സാക്ഷാത്കാരം ഉണ്ടായി കുറച്ചു നേരത്തേക്ക്. അപ്പൊ വസുദേവർ പറയുന്നു ഭാഗവതത്തിൽ, ആത്മനഃ ദൃശ്യഗുണേഷു സന്നിധി വ്യവസ്യത്തെ സ്വവ്യതിരേകത അബുധ. ആരാണോ തന്നെ മാറ്റി നിർത്തിയിട്ട് ദൃശ്യപ്രപഞ്ചം ഉണ്ട് എന്ന് പറയണത് അവൻ വിഡ്ഢിയാണെന്ന്. താനില്ലെങ്കിൽ ദൃശ്യപ്രപഞ്ചത്തിനെ ആര് കാണും? അതുകൊണ്ട് കൃഷ്ണ ഈ മുമ്പിൽ നിൽക്കുന്ന രൂപം ഞാനാകുന്ന അനുഭവമണ്ഡലത്തിൽ പ്രകാശിക്കുന്നതാണ്. ഇത് വരും പോകും. യഥാർത്ഥ കൃഷ്ണൻ എന്റെ പുറകിൽ, എന്റെ ഉള്ളിൽ ഈ മുമ്പിൽ ജനിച്ച കൃഷ്ണനെ കണ്ടുകൊണ്ടിരിക്കുന്നു. വിദിതോസി ഭവാൻ സാക്ഷാത് പുരുഷ പ്രകൃതേ പരഹ കേവല അനുഭവാനന്ദ സ്വരൂപ സർവബുദ്ധി ദൃക്. കേവല അനുഭവാനന്ദം എന്ന് വെച്ചാൽ പ്യുവർ ഇന്റഗ്രൽ എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് എന്നുള്ള വാക്ക് പ്രയോഗിക്കാവുന്നത് ഞാൻ എന്നുള്ള അനുഭവത്തിൽ മാത്രമാണ്. ശരീരത്തിൽ പോലും പ്രയോഗിക്കാൻ പറ്റില്ല. നോക്കണം, നിങ്ങളെ മാത്രമല്ല ഞാൻ പെർസെപ്ഷൻ എന്ന് പറയും. എന്റെ ദേഹം തന്നെ എനിക്ക് അനുഭവമല്ല, എന്റെ തന്നെ ശരീരം എനിക്ക് അനുഭവമല്ല, പെർസെപ്ഷനാണ്. ഒരാൾക്ക് കാല് ആംബ്യൂട്ടേറ്റ് ചെയ്ത് എടുത്തു, കാല് മുറിച്ച് കളഞ്ഞിട്ട് ഒരു സൂക്കേട് വരുമത്രേ. എന്താ സൂക്കേടിന് പേരെന്ന് വെച്ചാൽ ഫാൻറ്റം ലിംബ് എന്ന് പറയും. അതായത് കാലില്ലാത്ത സ്ഥാനം. ഇവിടെ കാലില്ല, മുട്ടിന് ചുവട്ടില് ചൊറിയൂ അത്രേ. കാലില്ല പക്ഷെ ചൊറിയും. ചൊറിയാൻ പറ്റുമോ? കാലില്ലല്ലോ, എങ്ങനെ ചൊറിയും? ബ്രെയിനിന് ഈ കാല് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു എന്നുള്ള മെസ്സേജ് ഇനിയും കിട്ടിയിട്ടേ ഇല്ല. അതുകൊണ്ട് കാൽ ഇല്ല എന്നുള്ളത് ബ്രെയിനിന് അറിയില്ല. ചൊറിയും, ചൊറിയാനും പറ്റാത്തതുകൊണ്ട് മരുന്ന് കഴിക്കണം. അങ്ങനെയുള്ള സുഖക്കേട്. ചൊറിയാനും പറ്റില്ലല്ലോ, അപ്പൊ മരുന്ന് കഴിക്കണം ആ ചൊറിച്ചൽ മാറാനായിട്ട്. അങ്ങനെ ഒരു സുഖക്കേട്. ഇതെന്തുകൊണ്ട് വന്നു? കാല് ഉണ്ട് എന്നുള്ളത് എന്റെ എക്സ്പീരിയൻസിലില്ല, സെൻസേഷൻ കൊണ്ട് മനസ്സിലാക്കുന്നതാണ്. എന്ന് വെച്ചാൽ ദേഹം തന്നെ ഉണ്ട് എന്നുള്ളത് അനുഭവത്തിലില്ല, അഭിമാനത്തിലേ ഉള്ളൂ. ഇന്ദ്രിയം കൊണ്ട് നോക്കണം, സെൻസേഷൻ കൊണ്ടാണ് ശരീരത്തിനെ നമ്മൾ അറിയണത്. ചിലപ്പോ കാല് മരത്ത് പോയാൽ ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ അറിയില്ല, സെൻസേഷനാണ്. നമ്മൾ പിടിച്ചു നോക്കിയിട്ട്, പിടിച്ച് അമർത്തിയിട്ട് വേണം അതിൽ സെൻസേഷൻ ഉണ്ടാക്കാൻ. അപ്പൊ ദേഹം സെൻസേഷനാണ്. ദേഹബോധം നമുക്കില്ല, ദേഹ അഭിമാനമേ ഉള്ളൂ. ദേഹബോധം ഉണ്ടാവാനേ പറ്റില്ല. ബോധം ദേഹത്തിനുണ്ടാവില്ല, ദേഹത്തിന് ബോധമില്ല, ആത്മാവിന് ദേഹവുമായിട്ട് സമ്പർക്കവുമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇരുന്നോളാം, മരണത്തിനെ ഭയപ്പെടുകയേ വേണ്ട. കാരണം എന്താന്ന് വെച്ചാൽ മരിക്കുമ്പോ അറിയുകയില്ല. നമ്മള് നോക്കിക്കൊണ്ടിരുന്നാലേ അറിയുള്ളൂ, അല്ലെങ്കിൽ അറിയില്ല. ചിലപ്പോ കർച്ചീഫ് അപ്പോ പാക്കറ്റിൽ നിന്ന് ഇടുപ്പിൽ വെച്ച കർച്ചീഫ് വീണാ അറിയില്ലല്ലോ. അതുപോലെ മരിക്കുന്ന ആൾക്ക് മരണം നാച്ചുറൽ പ്രോസസ്സാണ്. അതാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത്, കൗമാരം കഴിഞ്ഞ് യൗവനം വന്നത് നിങ്ങൾക്കറിഞ്ഞില്ല, യൗവനം കഴിഞ്ഞു വാർദ്ധക്യം വന്നത് നിങ്ങൾക്കറിഞ്ഞില്ല. അതുപോലെ തന്നെ ഹേ അർജുന, മരണം വരുന്നതും തനിക്ക് അറിയില്ല, നാച്ചുറലായിട്ട് അത് അങ്ങോട്ട് നടക്കും. ആലോചിച്ച് പേടിക്കാതിരിക്കും.
1: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ഷൈം ഡോട്ട് ഓർഗ്, ദ നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് ചാണ്ഡോഗ്യ ഉപനിഷത്, സ്പിരിച്വൽ ഡിസ്കോഴ്സ് ഇൻ മലയാളം, പ്രസന്റഡ് ബൈ കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമശിവായ.
2: മനസ്സുകൊണ്ട് ചാണ്ഡോഗ്യം പഞ്ചമാധ്യായം നാമഖണ്ഡം ഭാഷ്യമാണ്. തദ്യൈത്ഥം ഇതുഹു എന്ന് പറയുന്ന ഭാഗത്തിന്റെ ഭാഷ്യമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ആരാണോ തദ്യേ, ആരാണോ ഇത്തം ഇപ്രകാരം ഇതു ഉപാസിക്കുന്നത്, ഗൃഹസ്ഥാനം ഏതു അനിത്ഥം ഇത കേവല ഇഷ്ടാകൃത്തദത്ത പരാസ്തി ധൂമാദിന ചന്ദ്രൻ ഗച്ഛതീരി വക്ഷ്യതി, കഥം അവഗമ്യതേ ഇത്തം ഇതി ഗൃഹസ്ഥായ ഉച്ചന്തേ നന്ദി. ഇവിടെ ഭാഷകാരം പറയുന്നത് തദ്യ ഇത്തം ഇതു പറഞ്ഞു. ഇവിടെ എന്താണ് പഞ്ചാഗ്നിയെ കുറിച്ചാണ് പറഞ്ഞത്. പഞ്ചാഗ്നികൾ, ആ പഞ്ചാഗ്നികളിൽ ആഹൂതി സമർപ്പിക്കുക, ഇതെല്ലാം മാനസിക ഭാവനകളാണ്. അതുകൊണ്ട് ഇതിന് ഉപാസന എന്ന് പറയുന്നു, കൽപ്പന. ഇത് കർമ്മത്തോട് ചേർന്ന് വരുന്നതാണെങ്കിലും ഇത് ബാഹ്യമായി അനുഷ്ഠിക്കുന്ന ഒരു കർമ്മമല്ല. മനസ്സിൽ ഭാവന ചെയ്യണം. അതുകൊണ്ടതിന് ഉപാസന എന്ന് പറയുന്നത് ഭാവന അല്ലെങ്കിൽ ധ്യാനമാണ്. ഇതാരാ അനുഷ്ഠിക്കേണ്ടത്? പറയുന്നത് ഗൃഹസ്ഥന്മാരാണ് ഈ പറയുന്ന ഉപാസന ചെയ്യേണ്ടത്. അതിനൂടെ ചോദിച്ച് കഥമവകിയും മിത യുദ്ധം വിതര ഗൃഹസ്ഥയെ ഉച്ചന്തനാണി ഗൃഹസ്ഥാനമേതു അനിത്ഥം വിതഹ. ഗൃഹസ്ഥന്മാരിൽ തന്നെ ഇത്തരം ഉപാസന ചെയ്യാത്തവരുണ്ട്. അവരാണ് അനിത്ഥം വിതഹ എന്ന് പറയുന്നത്. കേവല ഇഷ്ടാപൂർത്ത ദത്തപരാഹ, അവര് കേവല ഇഷ്ടാപൂർത്ത ദത്ത കർമ്മങ്ങൾ ചെയ്യുന്നു. അതിനെ കുറിച്ച് ഇനി വിശദീകരിക്കും. തേ ധൂമാതിന ചന്ദ്രൻ ഗച്ഛന്തി, അവർ ധൂമ മാർഗത്തിലൂടെ ചന്ദ്രലോകത്ത് പ്രാപിക്കുന്നു. ഇരുപക്ഷരി നിങ്ങൾ പിതൃലോകത്ത് പ്രാപിക്കുന്നു എന്നിനി പറയുന്നുണ്ട്. അടുത്ത് ഏച്ച അരണ്യോപലക്ഷിതാഹ വൈഖാനസാഹ പരിവ്രാജകാശ്ച ശ്രദ്ധ തപൈത്യുപാസതേ തേഷാഞ്ച ഇത്തം വിദ്ധി സഹ അർച്ചരാജനാഗമനം ഭക്ഷ്യതി. ഇനി അടുത്ത് പറയും. ഈ ചൈമേ അരണ്യ ശ്രദ്ധ തപൈത്യുപാസതേ മന്ത്രത്തിന് ഏച്ച അരണ്യേ വനത്തിൽ, വനം ഇവിടെ രണ്ട് ശബ്ദം പ്രയോഗിക്കുന്നു, ഒന്ന് അരണ്യം മറ്റൊന്ന് ഗ്രാമം. ഗ്രാമം എന്ന് പറയുന്നത് ഗൃഹസ്ഥന് ഉദ്ദേശിച്ചു. അരണ്യം എന്ന് പറയുന്നത് ആരാണ്? വൈഖാനസ പരിവ്രാജകാസ്റ്റ്, ഗ്രാമത്തെ ഉപേക്ഷിച്ച് പോകുന്നവർ. ഒരു വൈഖാനസന്മാരെന്ന് പറയുന്നത് വാനപ്രസ്ഥൻ. പരിവ്രാജകം എന്ന് പറയുന്നത് സന്യാസിമാരെ തന്നെ, പക്ഷെ സന്യാസിമാരിൽ തന്നെ ഒരു വിഭാഗക്കാർ. വ്യാഖ്യാനത്തിൽ പറയും ത്രിദണ്ഡികളും. എന്നുവെച്ചാലും ഉപാസന സന്യാസിമാരെ എല്ലാവരും തത്വജ്ഞാനത്തിലല്ല. തത്വജ്ഞാനത്തിലല്ലാതെ ഉപാസകന്മാരായ പരിവ്രാജകന്മാരും ഉണ്ടായിരുന്നു മുമ്പ്. അവരെയാണ് പരിവ്രാജകൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. തത്വജ്ഞാനം എല്ലാവർക്കും സാധ്യമല്ല, പക്ഷേ വീട് ഉപേക്ഷിക്കുന്നു, പരിവ്രജനം ചെയ്യുന്നു, ചില ഉപാസനകൾ ചെയ്യിച്ചുകൊണ്ട് എന്നും അങ്ങനെയാണ് കാണുന്നത്. അവരാണ് ഇവിടെ പരിവ്രാജകന്മാരെന്ന് പറയുന്നത്. ശ്രദ്ധ തപൈത്യുപാസതേ, ശ്രദ്ധ തപസ് എന്ന് ഉപാസിക്കുന്നു. ശ്രദ്ധയോടുകൂടി അവരനുഷ്ഠിക്കുന്നു. ദേശാഞ്ച ഇത്തം വിദ്ധി സഹ, അവർക്കും എന്ത് വരുന്നു? ഈ പറയുന്ന ഗൃഹസ്ഥന്മാരെ പോലെ തന്നെ അർച്ചരാദിനാഗമനം, അർച്ചരാദി മാർഗത്തിലോട്ടുള്ള ആഗമനം. അത് പക്ഷേ പാരിശേഷ്യ ശേഷിക്കുന്നുണ്ട്. അഗ്നിഹോത്രാദി സംബന്ധ, അഗ്നിഹോത്രാഹൂതി സംബന്ധ. അഗ്നിഹോത്രം ഗൃഹസ്ഥനാണ്, സന്യാസിക്കല്ല, പരിവ്രാജകനല്ല, വാനപ്രസ്ഥനല്ല. അഗ്നിഹോത്രത്തെ കുറിച്ചിവിടെ പറയുന്നു. അഗ്നിഹോത്രത്തിന്റെ ഭാവനയാണ് ഇവിടെ പഞ്ചാഗ്നിവിദ്യ എന്ന് പറയുന്നത്. അതുകൊണ്ടും ഗൃഹസ്ഥയോ ഗൃഹിന്റെ യുദ്ധം വിധു, അതുകൊണ്ട് ഇവിടെ യുദ്ധം വിധു എന്ന് പറഞ്ഞിരിക്കുന്നത് ഗൃഹസ്ഥന്മാരെയാണ്. നന്നു ബ്രഹ്മചാരണോപ്യ അഗ്രഹീതാഹ ഗ്രാമശ്രുത്യ അരണ്യശ്രുത്യ ജാനപലക്ഷിത വിദ്യന്തി കഥം പാരിശേഷ്യ സിദ്ധി. പക്ഷെ ഇവിടെ ബ്രഹ്മചാരികളെ വിട്ടല്ലോ, അവരെ പറഞ്ഞില്ലല്ലോ. ഇവ പറയുന്നു വൈഖാനസൻ പരിവ്രാജകൻ, രണ്ടുപേരെ ഒഴിവാക്കി കഴിഞ്ഞാൽ ശേഷിക്കുന്ന ഗൃഹസ്ഥനാണ്. പരിവ്രാജകനും വനപ്രസ്ഥനും വേണ്ടി അടുത്ത് പറയുന്നുണ്ട്. ഇവിടെ യുദ്ധം വിധം എന്ന് പറഞ്ഞിരിക്കുന്ന ഗൃഹസ്ഥനാണെന്ന് പറഞ്ഞു ഭാഷകാരൻ. ചോദിക്കുന്നു അതെങ്ങനെ പറയാൻ പറ്റും? ബ്രഹ്മചാരികളെ കുറിച്ചുകൂടെ പറഞ്ഞിട്ടുണ്ടോ? ബ്രഹ്മചാരനൊക്കെ അഗ്രഹീത ഗ്രാമശ്രുത്യ അരണ്യശ്രുത്യ അനുപലക്ഷിത. ബ്രഹ്മചാരിയെ ഗ്രാമശ്രുതി കൊണ്ട് സ്വീകരിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ബ്രഹ്മചാരി ഗുരുകുലത്തിൽ കഴിയുന്ന ആളാണ്. ഗ്രാമശ്രുതി എന്ന് പറയുന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഭാര്യാസഹിതനായി കഴിയുന്ന ഗൃഹസ്ഥനെയാണ്. അരണ്യശ്രുതി അവിടെ എന്താണോ, ഒന്നുകിൽ അത് പരിവ്രാജകനായിരിക്കണം, അല്ലെങ്കിൽ വാനപ്രസ്ഥനായിരിക്കും. ഇതിലൊന്നും പെടാത്ത ആളാണ് ബ്രഹ്മചാരി, ഗുരുകുലത്തിൽ കഴിയുന്നതാണ്. എന്താ സാനുപലക്ഷിത വിദ്യന്റെ അവരവിടെ പരാമർശിച്ചിട്ടില്ലല്ലോ കഥം പരിശേഷ്യ സിദ്ധി. അപ്പൊ ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്ന ഗൃഹസ്ഥനാണെന്ന് ഇങ്ങനെ തീരുമാനിക്കാം, ബ്രഹ്മചാരിയെ സ്വീകരിച്ചുകൂടെ എന്നാ. ഭക്ഷ്യകാരന്റെ വ്യാഖ്യാനത്തിൽ ഇവിടെ സംശയിക്കുന്നത് അങ്ങനെ ശരിയാകും. നേഷദോഷ പുരാണ സ്മൃതി പ്രാമാണ്യാത് ഊർധ്വരേതസാം നൈഷ്ഠിക ബ്രഹ്മചാരിണാം ഉത്തരേണ അര്യമ്ണ പന്ഥ പ്രസിദ്ധ. ബ്രഹ്മചാരികൾ രണ്ടു കൂട്ടരുണ്ട്. ഒന്ന് നൈഷ്ഠിക ബ്രഹ്മചാരി, അയാള് ഒരിക്കലും ഗൃഹസ്ഥധർമ്മത്തെ സ്വീകരിക്കുന്നില്ല, ഭാര്യാസമേതനായി ജീവിക്കുന്നില്ല. അതുകൊണ്ട് അവർ പറയുന്ന ഊർധ്വരേതസ് എന്ന് പറയുന്നു. ബ്രഹ്മചാരിയുടെ പര്യായ ശബ്ദമാണ്. ഗ്രഹധർമ്മത്തെ അവർ സ്വീകരിക്കാത്തതുകൊണ്ട് അങ്ങനെയുള്ളവരും അവരാണ് നൈഷ്ഠിക ബ്രഹ്മചാരികൾ എന്ന് പറയുന്നത്. അവർക്ക് ഉത്തരേണ അരേമണ പന്ഥ പ്രസിദ്ധ, ഉത്തരമാർഗത്തിലൂടെ. ഉത്തരായണ മാർഗ ശ്രേഷ്ഠമായ മാർഗമാണ്, അതിലൂടെയുള്ള യാത്ര അത് പ്രസിദ്ധമാണ്. അവർ ആ മാർഗത്തിലൂടെ ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരുന്നു. അതഹ തേവി അരണ്യവാസിവി സഹ ഗമിഷ്യന്തി. അതുകൊണ്ട് അവരും എന്ത് ചെയ്യുന്നു, അരണ്യവാസി പരിപ്രാജകനെ പോലെയും പാനപ്രസനെ പോലെയും. അത് മുമ്പ് ഒരു ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് പറയുന്നത് ആരാണോ, ഗുരുകുലത്തിൽ തന്നെ താമസിച്ച് ജീവിതം അവസാനിപ്പിക്കുന്നവർ. ഗുരുകുലത്തിൽ വിദ്യ സ്വീകരിക്കുന്നതിനാണ് പോയത്, പക്ഷെ ഗുരുകുലം വിടുന്നില്ല, അവിടെ തന്നെ താമസിക്കുന്നു. അത് നൈഷ്ഠിക ബ്രഹ്മചാരി. ഒരു അരണ്യവാസി എന്ന് പറയാൻ പറ്റത്തില്ല. വാനപ്രസ്ഥന അരണ്യവാസിയാണ്, പരിപ്രാജകനുമാകാം. പരിപ്രാജകനിൽ പല വിഭാഗക്കാരുണ്ട്, അതിൽ അരണ്യവാസികളുണ്ട്. പക്ഷെ നൈഷ്ഠിക ബ്രഹ്മചാരി ഭാഷകാരൻ പറയുന്നത് ഗുരുകുലം വിടുന്നില്ല, മരണം വരെ ഗുരുകുലത്തിൽ കഴിയുന്നു. അവർക്കും എന്താണ്, ഉത്തരായണ മാർഗത്തിലൂടെയുള്ള ഗമനമാണ്. ഉപകുർബാണാകാസ്തു സ്വാധ്യായ ഗ്രഹണാർത്ഥ ഇതിന വിശേഷ നിർദ്ദേശാർഹ. ഇനി വേറൊരാളുണ്ടല്ലോ ഉപകുർബാണ ബ്രഹ്മചാരികൾ, അവരെ ഗുരുകുലത്തിൽ ചെയ്യുന്നതിനു വേണ്ടി ചെല്ലുന്നത് സ്വാധ്യായ ഗ്രഹണാർത്ഥ വേദാധ്യയനത്തിന് വേണ്ടിയാണ്. അവർ വേദാധ്യയനം കഴിഞ്ഞിട്ട് അവർ മടങ്ങിപ്പോകുന്നു, ഗൃഹസ്ഥധർമ്മത്തെ സ്വീകരിക്കുന്നു. അപ്പൊ അവരെയും ഗൃഹസ്ഥന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താം. അവർ നൈഷ്ഠിക ബ്രഹ്മചാരി സ്വീകരിക്കുന്നതിനല്ല ഗുരുകുലത്തിൽ വരുന്നത്. ഉപകുർബാണ കാസ്തു സ്വാധ്യായ ഗ്രഹണാർത്ഥ, ഒരു സ്വാധ്യായ ഗ്രഹണത്തിന് വേണ്ടിയാണ് ഇതിന് വിശേഷ നിർദ്ദേശാർഹ. അതുകൊണ്ട് അവരെ വിശേഷ നിർദ്ദേശിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇവിടെയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ പുരുഷന്മാരെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ, സ്ത്രീകളുടെ കാര്യമൊന്നും പരിഗണിക്കുന്നില്ല. എല്ലാ ചർച്ചകളും പുരുഷന്മാരെ കേന്ദ്രീകരിച്ചിട്ടാണ്. അപ്പൊ ഇവിടെ എന്താ നിർണയിക്കുന്നത്, നൈഷ്ഠിക ബ്രഹ്മചാരികൾ അവർക്ക് ഉപാസനയുടെ ആവശ്യമില്ല. നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് പറയുന്ന ആ ധർമ്മം സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ അവർ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. ഗൃഹസ്ഥന്മാര് അവര് പഞ്ചാഗ്നിനിത്യ പോലെയുള്ള ഉപാസനകൾ, അല്ലെങ്കിൽ ഭാഷകാരൻ പറയും സഗുണം ബ്രഹ്മോപാസനം, അത് സ്വീകരിക്കുന്നുണ്ട്. സഗുണ ബ്രഹ്മോപാസനം എന്ന് പറയുമ്പോൾ നമ്മളെന്ന് പറഞ്ഞു വരുന്ന രീതിയിലല്ല. സവണം ബ്രഹ്മോപാസന എന്ന് പറയുമ്പോൾ നമ്മളിന്ന് ധരിക്കുന്നത് എന്താണ്, ബ്രഹ്മത്തെ ശിവനായിട്ടോ വിഷ്ണുവായിട്ടോ അങ്ങനെയൊക്കെ ഉപാസിച്ച സവണം ബ്രഹ്മോപാസന. ഭാഷകാരൻ അതല്ല പറയുന്നു. അത്തരം ഉപാസനകളൊക്കെ ഭാഷകാരൻ പറയുന്ന ദേവതോപാസന, ശിവനെ വിഷ്ണുവിനെയൊക്കെ ഉപാസിച്ച അതല്ല ദേവതോപാസന. സവണ ബ്രഹ്മോപാസന എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞു, ശ്രുതിയിൽ പറയുന്ന പറഞ്ഞല്ലോ, ഹിരണ്യസ്മശ്രു ഹിരണ്യകേശ ആ പ്രണഥ എന്നെല്ലാം മുമ്പ് വ്യാഖ്യാനിച്ച ഹിരണ്യഗർഭോപാസന, അതാണ് ഇവിടുത്തെ സഗുണബ്രഹ്മം. ഇവിടുത്തെ അല്ല, ഭാഷകാരൻ ഇവിടെയല്ല സഗുണബ്രഹ്മോപാസന എന്ന് പറയുന്നു. അവിടെയല്ല യേശ അക്ഷിണി പുരുഷോദ്ദേശ്യത്തെ ഉപകൗശല വിദ്യയിൽ മുമ്പ് പറഞ്ഞപ്പോ പറഞ്ഞു. ഈ അക്ഷിയിൽ കാണുന്ന പുരുഷൻ അത് തന്നെയാണ് ആദിത്യമണ്ഡലത്തിലുള്ള പുരുഷൻ. ആ പുരുഷനെ കുറിച്ചാണ് മുമ്പ് ഒരു ഭാഗത്ത് വിശദീകരിച്ചത്, കപ്യാസം പുണ്ഡരീകമിവ എന്നെല്ലാം പറഞ്ഞു. ആ ഹിരണ്യഗർഭോപാസനയെ ഭാഷകാരൻ സവണബ്രഹ്മോപാസന എന്ന് പറയുന്നു. അല്ല, നമ്മൾ ഇന്ന് പറഞ്ഞു വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ പിൽക്കാലത്ത് ഓരോരുത്തർ പറയുന്ന രീതിയിൽ, ഗുണങ്ങളുള്ള ഈശ്വരൻ, ആ ഈശ്വരനെ ഉപാസിക്കുന്ന സവണബ്രഹ്മോപാസന. എല്ലാം പിൽക്കാലത്ത് വന്നതാണ്, ഭാഷ്യത്തിൽ അങ്ങനെ പറയുന്നത്. ഭാഷ്യത്തിൽ സർവത്ര പറയുന്നത് ഒന്ന് വൈദികമായ ഉപാസനകൾ, അല്ലാതെ തന്നെ പറയുന്നത് ദേവത ഉപാസനകൾ. വൈദിക ഉപാസനയിലാണ് സവണബ്രഹ്മ ഉപാസന. സവണബ്രഹ്മം എന്ന് പറയുന്നത് ഹിരണ്യഗർഭനാണ്. അതാണ് പറഞ്ഞ ആദ്യത്തെ കാണുന്ന പുരുഷൻ അത് തന്നെയാണ് ചക്ഷുഷുള്ള പുരുഷൻ. അങ്ങനെ ധ്യാനിക്കുക, അത് ഹിരണ്യഗർഭ ഉപാസന. അപ്പൊ സഗുണബ്രഹ്മ ഉപാസനയുടെ ഫലവും പറയുന്നത് എന്താണ്? ഉത്തരായണ മാർഗത്തിലൂടെയുള്ള ഫലം. ഭാഷ്യത്തിന്റെ കാലം വളരെ കഴിഞ്ഞപ്പോ ഭാഷ്യത്തിന്റെ ആശയങ്ങളിൽ പിൽക്കാലത്ത് വന്ന പലരുടെ ആശയങ്ങളും കൂടെ കൂട്ടിച്ചേർത്ത് അങ്ങനെയാണ് അതിനൊക്കെ പിന്നീട് കാഴ്ചപ്പാട് മാറിയത്. പിന്നീട് ഉപനിഷത്തിന് വ്യാഖ്യാനിച്ചവര് ദ്വൈത ആചാര്യന്മാര് രാമാനുജനും മറ്റും സവണബ്രഹ്മോപാസന എന്ന് പറഞ്ഞാൽ ആനന്ദ കല്യാണ ഗുണനിധിയായ വിഷ്ണുവിനെ ഉപാസിക്കുന്നതാണ്. അത്തരൊരു ഉപാസനയല്ല അദ്വൈതത്തിൽ. അദ്വൈതം എന്ന് പറയുമ്പോൾ ഭാഷ്യകാരന്റെ അദ്വൈതം. അദ്വൈതം തന്നെ പിൽക്കാലത്ത് വന്നു വന്നു ഓരോ ആചാര്യന്മാർക്ക് ഓരോ അദ്വൈതമായിട്ടു. ഭാഷ്യകാരൻ പറയുന്ന സവണബ്രഹ്മ ഉപാസന ഹിരണ്യഗർഭ ഉപാസന, അതാണ് അദ്വൈതത്തിലെ മുഖ്യമായ സവണബ്രഹ്മ ഉപാസന. പിൽക്കാലത്ത് വന്ന ഭാഷ്യകാരന്മാരെല്ലാം ഈ ഭാഷ്യത്തെ ആശ്രയിച്ച് തന്നെയാണ് ഭാഷ്യം. എല്ലാവരും ശങ്കരാചാര്യം വിമർശിക്കുന്നവർ പോലും ശങ്കരാചാര്യർ പറഞ്ഞ അർത്ഥങ്ങളെ പിന്തുടർന്നാണ് ഭാഷ എഴുതിയിരിക്കുന്നത്. ഈ പദങ്ങളുടെ അർത്ഥം ഇതെല്ലാം ഒട്ടുമിക്കാറും ഈ ഭാഷ്യത്തെ അനുസരിച്ച് തന്നെയാണ് അവരുടെയും ഭാഷ ജയിച്ചിരിക്കുന്നത്. മുഖ്യമായ കാര്യങ്ങളിൽ അവർ ശങ്കരാചാര്യരോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുമെങ്കിലും ഭാഷ്യം ശങ്കര ഭാഷ്യം തന്നെ എന്നുവെച്ചാൽ പദാർത്ഥവും മറ്റും ഇത് തന്നെ സ്വീകരിച്ചിരുന്നു. ഇതേ ഭാഷ്യത്തെ ആശ്രയിച്ചിട്ട് ശങ്കരാചാര്യർ അവർ ഖണ്ഡിക്കുന്നു. അവിടെ അവർ സവണബ്രഹ്മം എന്നൊക്കെ പറയുമ്പോൾ അതിന് മാറ്റമാണ്, വിഷ്ണു എന്നും മറ്റുമാക്കി, വിഷ്ണു എന്നോ രാമനെന്നോ ഒക്കെ ആക്കുന്നതാണ് നമ്മളിന്ന് അങ്ങനെ ധരിച്ചിരിക്കുന്നവർ. അതൊക്കെ ഈ ദ്വൈത വ്യാഖ്യാനങ്ങളൊക്കെ ശേഷമെന്ന ആശയങ്ങളാണ്. ഭാഷകാരൻ പറയുന്നത് സഗുണബ്രഹ്മ ഉപാസന, ഹിരണ്യഗർഭ ഉപാസന, അത് പലതരത്തിൽ പറയുന്നുണ്ട്. വൈദികമാണ്, വൈദികമായ ഉപാസന. അതുകൊണ്ട് ഉപകുർവാണ ബ്രഹ്മചാരി, വേദാധ്യയനത്തിന് ഗുരുകുലത്തിൽ താമസിക്കുന്ന ആള് പിന്നീട് ഗൃഹസ്ഥധർമ്മത്തെ സ്വീകരിക്കുന്നു. ഗൃഹസ്ഥധർമ്മത്തിൽ അവർ ഇത്തരം ഉപാസന ചെയ്തു കഴിഞ്ഞാൽ, ഈ ഉപാസനയാകാം അല്ലെങ്കിൽ പിന്നെ സഗുണബ്രഹ്മ ഉപാസനയാകാം, അതായത് ഹിരണ്യ ഉപാസനയാകാം, ഇതിന്റെ എല്ലാം ഫലം ബ്രഹ്മലോകപ്രാപ്തിയാണ് ഉത്തരായണ മാർഗത്തിലൂടെ. പറയുന്നു നന്ന് ഊർധ്വരേജസ്വം ചെയ്ത് ഉത്തരമാർഗ പ്രതിപത്തി കാരണം പുരാണസ്മൃതി പ്രമാണി ദിഷ്യതേ ഇത്തം ഇത്തം അനർത്ഥം പ്രാപ്തം. പറയുന്നു അങ്ങനെ നൈഷ്ഠിക ബ്രഹ്മചാരിയും ബ്രഹ്മലോകത്തെ പ്രാപിക്കുകയാണ്. ഊർധ്വരേജസ്വം എന്ന് വെച്ചാൽ നൈഷ്ഠിക ബ്രഹ്മചാരി, അവരെ ഉത്തരമാർഗ പ്രതിപത്തി, അവരെ ഉത്തരമാർഗത്തെ പ്രാപിക്കുകയാണെങ്കിൽ എങ്ങനെ പുരാണസ്മൃതി പ്രാമാണ്യ, പുരാണ സ്മൃതികളും എല്ലാം അതിന് പ്രമാണമാണ്. അതിന് ഉദ്ദേശിക്കുന്നത് പക്ഷുകാരന്റെ മനസ്സിലിരിക്കുന്നത് ഭീഷ്മരുടെയും മറ്റു ഉദാഹരണമാണ്. ഭീഷ്മന് ബ്രഹ്മലോകത്ത് പ്രാപിച്ചു എന്ന് പറയും. എന്തുകൊണ്ട്? ഊർധ്വരേതസ്ഥ നൈഷ്ഠിക ബ്രഹ്മചാരി. അങ്ങനെ പുരാണ സ്മൃതി പ്രാമാണ്യ ഈശ്വരേ, അങ്ങനെയാണെങ്കിൽ ഇത്തം വിത്തു അനർത്ഥകം പ്രാപ്തം. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്ന പഞ്ചാഗ്നി വിദ്യയും മറ്റും അനർത്ഥകമാകും. അതിന്റെ ആവശ്യമില്ലല്ലോ. നൈഷ്ഠിക ബ്രഹ്മചര്യം കൊണ്ട് തന്നെ ഒരാൾക്ക് ബ്രഹ്മലോകത്തെ പ്രാപിക്കാം എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉപാസനയുടെ ആവശ്യമില്ല എന്നാണെങ്കിൽ എന്നാ ഗൃഹസ്ഥാൻ പ്രതി അർത്ഥവത്വമാകും. ഈ ഉപാസന പറയുന്നത് ഗൃഹസ്ഥന്മാർക്ക് വേണ്ടിയിട്ടാണ്, അഗ്നിഹോത്രികൾ. അവർ ഉപാസന കൂടെ ചെയ്തു കഴിഞ്ഞാൽ അവർ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് പറയുന്നതാണ് വെറും ആശ്രമധർമ്മമാണ്. അത് ആശ്രമങ്ങളാണ്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ആശ്രമധർമ്മം സ്വീകരിക്കുന്നതുകൊണ്ട് മാത്രം ബ്രഹ്മലോകത്തെ പ്രാപിക്കാം. ആർക്ക്? പരിവ്രാജകനും നൈഷ്ഠിക ബ്രഹ്മചാരി. അതിനുവേണ്ടിയിട്ട് അവർ പ്രത്യേകിച്ച് ഉപാസനകളോ ഒന്നും അനുഷ്ഠിക്കേണ്ട കാര്യമില്ല. ധർമ്മത്തെ സ്വീകരിച്ചാൽ മതി. ധർമ്മം എന്ന് പറയുന്ന എന്താണ്? ആശ്രമധർമ്മം. ആശ്രമത്തിൽ ചില നിയമങ്ങളും ചിട്ടകളും ഒക്കെ ഉണ്ടല്ലോ. നൈഷ്ഠിക ബ്രഹ്മചാരി ഇന്ന രീതി ജീവിക്കണം, പരിവ്രാജകൻ ഇന്ന രീതി ജീവിക്കണം എന്ന് പറയും. അത് വിധിപ്രകാരം അതിന് പിന്തുടർന്നു കഴിഞ്ഞാൽ വേറെ ഒരു അനുഷ്ഠാനത്തിന്റെ ആവശ്യമില്ല, ബ്രഹ്മലോകത്തെ പ്രാപിക്കും. പക്ഷെ ഗൃഹസ്ഥൻ അതുപോലെ, ഗൃഹസ്ഥൻ ബ്രഹ്മലോകത്തെ പ്രാപിക്കണമെങ്കിൽ ഉപാസന സ്ഥിതിച്ചത് ഗൃഹസ്ഥധർമ്മത്തെ മാത്രം സ്വീകരിക്കുന്നുണ്ട് പറ്റത്തില്ല. ഈ ഗൃഹസ്ഥ അനിത്ഥം വിധവ തേഷാം സ്വഭാവതോ ദക്ഷിണോ ധൂമാദി പന്ത പ്രസിദ്ധ. കേവലം ഗൃഹസ്ഥധർമ്മത്തെ സ്വീകരിച്ചു, ഭാര്യ സമേതനായി ജീവിക്കുന്നു, ഗൃഹസ്ഥധർമ്മത്തിൽ വിധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, അഗ്നിഹോത്രം പോലെയുള്ള കാര്യങ്ങൾ. അനിത്ഥം വിധ, പക്ഷെ ഉപാസനയില്ല. അഗ്നിഹോത്രം ചെയ്യുന്നുണ്ട്, ഉപാസനയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാലോ കേശാം സ്വഭാവതോ ദക്ഷിണോ ധൂമാദിപ്പന്ത. അവർ സ്വാഭാവികമായിട്ടും ഉത്തരായണത്തിലൂടെ അല്ല, ദക്ഷിണായനത്തിലൂടെ പോകുന്നു, പിതൃലോകത്ത് പ്രാപിക്കുന്നു. അവർ പിതൃലോകത്ത് പ്രാപിക്കുന്നു, പിതൃലോകത്ത് കഴിയുന്നു. അവരെ ഉദ്ദേശിച്ചിട്ടാണ് ശ്രാദ്ധം തുടങ്ങിയ കർമ്മങ്ങൾ ചെയ്യുന്നത്, പിതൃലോകത്ത് പ്രാപിക്കുന്നവർ. അങ്ങനെ അവർ ശരിയായ രീതിയിൽ ഗൃഹസ്ഥധർമ്മം അനുഷ്ഠിക്കുന്നു, പക്ഷെ കർമ്മികളായിരുന്നു, അഗ്നിഹോത്രം പോലെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചു, ഉപാസനയൊന്നും ചെയ്തില്ല, വൈദിക ധർമ്മം അനുസരിച്ച് ജീവിച്ചു. അവർ മരിച്ചു കഴിഞ്ഞാൽ പിതൃലോകത്തും. അവരാണ് ഈ പിതൃക്കളെന്ന് പറയുന്നത്. സാധാരണ മനുഷ്യൻ അടുത്ത് പറയും ജായസ്വം പ്രിയസ്വം, ചത്തു കഴിഞ്ഞാൽ അടുത്ത് കാക്കയെ പട്ടിയോ പൂച്ചയോ ആട്ടൊക്കെ ജനിക്കും, അവർക്ക് വേണ്ടി പിതൃകർമ്മം ചെയ്തിട്ട് എന്താ കാര്യം? ഒരു കാര്യം, പിതൃകർമ്മം എന്നല്ലേ പറയുന്നത്, പിതൃക്കളെ ഉദ്ദേശിച്ച് ചെയ്യുന്ന. അത് രണ്ടു തരത്തിലുണ്ട്. പിതൃലോക നിവാസികൾ, അവര് കൽപ്പാദി മുതൽ പിതൃലോകത്തിൽ തന്നെ പൂർവ്വജന്മങ്ങളുടെ ഉപാസന കൊണ്ട് അവിടെ എത്തുന്നത്. ചിലർ അങ്ങനെയല്ല, ഈ ജന്മത്തിൽ വൈദിക ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർ, അവർ പിതൃലോകത്തിൽ എത്തിച്ചില്ല, അല്ലാത്തവർ പോകത്തില്ല അവിടെ. ഇന്ന് ഇപ്പൊ പിതൃകർമ്മം ചെയ്ത ഇവരെയൊക്കെ പിതൃക്കൾ എവിടെയാണെന്ന് ആർക്കറിയാം? ആരായിരുന്നു വൈദിക ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നു? അങ്ങനെ അല്ലാത്തവർക്ക് അവിടെ എത്താൻ ഒക്കത്തില്ല. പിന്നെ എത്തുന്നവരെ കുറിച്ച് അടുത്ത് പറയും, എത്തുന്നവരെ കുറിച്ച് പറയുന്നു. പുരാണ സ്മൃതി പ്രാമാണ്യ കുറഞ്ഞ പക്ഷം സ്മാർത്ഥമായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കണം. അനുഷ്ഠിച്ചതിനും അവിടെ എത്താം. അവർ പിതൃലോകത്തിൽ എത്തിച്ചേരും. അവരുടെ ഉദ്ദേശമാണ് മറ്റു കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. അതാണ് സന്യാസി മരിച്ചു കഴിഞ്ഞാൽ ശ്രാദ്ധം പോലെയുള്ള കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല, ഒരു കർമ്മവും ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? അവർ പിതൃലോകത്തിലെത്തുന്നില്ല. എത്താത്തവർക്ക് വേണ്ടി ചെയ്തിട്ട് കാര്യമില്ല. ഈ സന്യാസ ധർമ്മത്തിൽ ജീവിക്കണം. ആശ്രമധർമ്മം തത്വജ്ഞാനിയൊന്നും ആയില്ല. വേണ്ട, അവർ ബ്രഹ്മലോകത്തിനകത്ത് ചെയ്യുന്നു. അവിടെ പിന്നെ പിതൃകർമ്മത്തിന്റെ ആവശ്യമില്ല. ഈ സന്യാസത്തിൽ വന്നു, പക്ഷെ ധർമ്മത്തെ സ്വീകരിക്കാൻ പറ്റിയില്ല. അവര് പിന്നെ അടുത്ത ജന്മത്തിൽ പട്ടിയ പൂച്ചയൊക്കെ ആയിട്ടായിരുന്നു ജനിക്കുന്നത്. അവർക്ക് വേണ്ടി പിതൃകർമ്മം ചെയ്യേണ്ട കാര്യമില്ല. ഏതൊരുത്തി നോക്കിയാലും ശരി, സന്യാസിക്ക് പിതൃകർമ്മത്തിന്റെ ആവശ്യമില്ല. മരണാനന്തരമുള്ള ഒരു കർമ്മവും സന്യാസിയെ സംബന്ധിച്ച് ആവശ്യമില്ല. സന്യാസിക്ക് അത് ചെയ്യുന്നതിന് ആരും അവകാശികളുമില്ല. മറ്റുള്ളവരത് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഗൃഹസ്ഥ അനിത്ഥം വിധ, ഗൃഹസ്ഥന്മാർ അനിത്ഥം വിധ, ഇങ്ങനെയുള്ള ഇതൊന്നും ചെയ്യുന്നില്ല, ഉപാസനയൊന്നും ചെയ്യുന്നില്ല. സ്വഭാവത്തോ ദക്ഷിണോ ധൂമാതിപ്പന്ത പ്രസക്ത, അവർ സ്വാഭാവികമായിട്ടും ദക്ഷിണായന മാർഗത്തിലൂടെ പോകും. തേഷാം യുദ്ധം വിധു സഗുണം വ അന്യദ്രഹ്മ വിധു, ഇനി സഗുണബ്രഹ്മത്തെ ഉപാസിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ പറയുന്ന മറ്റു തരത്തിലുള്ള ഉപാസനകൾ. അവര് എല്ലാം ചെയ്യുന്നു, അവർ ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്നു. അത് ഇത് അസ്മിൻ ശവ്യം കുറവന്തി ഇത് ഇതിനർച്ചമേ വൈദ്യലിംഗ അത് ഉത്തരായണത്തെ ഗച്ഛന്തി. അവരെ സംബന്ധിച്ച് ഗൃഹസ്ഥന്മാർ, അവരെ സംബന്ധിച്ച് അന്ത്യേഷ്ടി കർമ്മം ചെയ്താലും ചെയ്തില്ലെങ്കിൽ എന്ന് പറയുന്നത് എന്താണോ, ഗൃഹസ്ഥന്മാരെ സംബന്ധിച്ച് അന്ത്യേഷ്ടി കർമ്മം ചെയ്യണം, അഗ്നിഹോത്രിക്ക് അവിടെ അന്ത്യേഷ്ടി കർമ്മം ചെയ്യണം. അവർ ഉപാസിക്കുന്ന അഗ്നിയെ കൊണ്ട് തന്നെ അവരെ ശവത്തെ ശരീരത്തെ ദഹിപ്പിക്കുന്നു കർമ്മം, അതാണ് അന്ത്യേഷ്ടി കർമ്മം. അഗ്നിദാഹം എന്ന് പറയുന്നത് ഇവിടെ പ്രചാരത്തിലായത് അത് ആ രീതിയിലാണ്. പ്രത്യേക കത്തിക്കുകയല്ല, അഗ്നിഹോത്രി ഉപാസിക്കുന്ന അഗ്നി, അതുകൊണ്ട് തന്നെ അഗ്നിഹോത്രിയെ ദഹിപ്പിക്കുന്നു. അതുകൊണ്ടാണ് യാവജ്ജീവൻ മരണം വരെ അഗ്നിയെ കെടാതെ സൂക്ഷിക്കുന്നു. അവസാനമായിട്ട് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അസ്മിനൈഷ്ഠിക ബ്രഹ്മചാരിയാണെങ്കിലോ അയാൾ അഗ്നിഹോത്രം ചെയ്യുന്നില്ല. അയാൾ ആശ്രമം ഒക്കെ സ്വീകരിച്ച് ആശ്രമധർമ്മത്തെ മാത്രം പാലിക്കുന്നു. ഇനി വേണമെങ്കിൽ എന്തെങ്കിലും ഉപാസനയാകാം, പക്ഷെ ബ്രഹ്മലോകപ്രാപ്തിക്ക് വേറെ ഒന്നിന്റെ ആവശ്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ശവ്യം കർമ്മ എന്നുവെച്ചാൽ ശവദാഹം പോലെ, അതിനോട് ചേർന്ന് വരുന്ന കർമ്മങ്ങൾ അതൊന്നും ചെയ്യുന്നില്ല, ചെയ്യാൻ ആളില്ലല്ലോ. നൈഷ്ഠിക ബ്രഹ്മചാരിക്ക് ഇത് ചെയ്യേണ്ടത് സന്താനമാണ്, പുത്രനാണ് ചെയ്യേണ്ടത്. നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് പറയുമ്പോൾ അവിടെ പുത്രനല്ല, ഈ ശവകർമ്മം ചെയ്യുന്നതിന് ആളില്ല, അതുകൊണ്ട് അത് ചെയ്യുന്നില്ല. വേണ്ട, ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ് അധ ഏത് ചെയ്യുക അസ്മിൻ സർവം കുർവന്തി ഏതി എന്നാ, ചെയ്യാതിരുന്നാലും എന്ന് പറയുന്നത് നൈഷ്ഠിക ബ്രഹ്മചാരി ഉദ്ദേശിച്ചു, അല്ലെങ്കിൽ പരിപ്രാജകൻ വാനപ്രസ്ഥൻ പുത്ര അതിങ്ങളെ ഉപേക്ഷിച്ചു പോകും, മരിക്കുന്നു, അവിടെ ആരാ പുത്രകർമ്മം ചെയ്യാൻ, അല്ലെങ്കിൽ ഇനി പരിപ്രാജനത്തിന് പോകും, എന്നെ ഉപേക്ഷിച്ച് പരിപ്രജനം പോയി. അവിടെ ഈ ശവ്യകർമ്മം ചെയ്യുന്നതിന് അഗ്നിയില്ല, അഗ്നി ഉപേക്ഷിച്ചു. എവിടെയെങ്കിലും മരിച്ചു വീഴുന്നു, അവിടെ ആരാ ചെയ്യുന്നു? അപ്പോ വാനപ്രസ്ഥൻ, പരിപ്രാജകൻ, നൈഷ്ഠിക ബ്രഹ്മചാരി മൂന്ന് പേരെ സംബന്ധിച്ചും ഈ ശവകർമ്മം ചെയ്യുന്നതിനുള്ള അവസരങ്ങളില്ല. ആരെങ്കിലും കൂടെ എങ്ങനെയെങ്കിലും ദഹിപ്പിച്ചപ്പുറം, തന്നെ ഉപാസിച്ച് അഗ്നി കൊണ്ട് തന്നെ ദഹിപ്പിക്കണം, എന്നാലേ അത് ശവികർമ്മമാവും. അപ്പൊ അതൊന്നും സംഭവിക്കാത്തതുകൊണ്ട് അവർക്ക് വേണ്ട ഇത് ആ കർമ്മത്തിന്റെ ആവശ്യമില്ല. അവരുടെ ആശ്രമധർമ്മം കൊണ്ടോ അല്ലെങ്കിൽ ഉപാസന കൊണ്ടോ രണ്ടിലേതെങ്കിലും ഒന്നുകൊണ്ട് ഉത്തരേണ തൈകച്ചി, അവർ ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്നു, ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു.

0: സമാന ആശ്രമത്തെ ഊർധരേജസാം ഏവ ഉത്തരേണ പഥാഗമന നഗരസ്ഥാനാം ഇതി നയുക്തം അഗ്നിഹോത്രാദി വൈദിക കർമ്മ ബാഹുല്യ ച സതി. ഇവിടെ ഒരു ചോദ്യമാണ് ധർമ്മം എന്തായാലും മാറ്റമുണ്ട്. ഏതാശ്രമത്തിലായാലും ധർമ്മത്തിന് വ്യത്യാസമുണ്ട്. ഗൃഹസ്ഥൻ ധർമ്മം അനുഷ്ഠിക്കുന്നു, നൈഷ്ഠിക ബ്രഹ്മചാരിയുമായിട്ട് ധർമ്മത്തെ അനുഷ്ഠിക്കുന്നു. അപ്പൊ അതിൽ ഒരാൾ ബ്രഹ്മലോകത്തിൽ പ്രാപിക്കുന്നു, ഗൃഹസ്ഥനത് പ്രാപിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ധർമ്മത്തിന് വിലയില്ല എന്ന് ചോദിക്കുന്നു. ഗൃഹസ്ഥധർമ്മത്തിന് എന്താ? ഗൃഹസ്ഥനും സ്മൃതിയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ധർമ്മങ്ങൾ അനുസരിച്ചാ ജീവിക്കുന്നത്. അപ്പൊ അയാൾക്ക് ബലമില്ലെന്ന് പറഞ്ഞാൽ ബ്രഹ്മചാരിയും ധർമ്മത്തെ അനുസരിക്കുന്നു തന്നെ ഉള്ളൂ, വേറെ ഒന്നും ആണ് ചെയ്യുന്നില്ല. നൈഷ്ഠിക ബ്രഹ്മചാരി അല്ലെങ്കിൽ പരിവ്രാജനം, അവരുടെ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നു. അതാണ് ഊർധ്വരേജസാം ഗൃഹസ്ഥാനത്തെ സമാനാശ്രമിക്കുകയും. പരിവ്രാജകനും ഊർധ്വരേജസ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. പരിവ്രാജകനെ ഊർധ്വരേജസ്സെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം പരിവ്രാജകൻ ഗൃഹസ്ഥധർമ്മം സ്വീകരിച്ചതിന് ശേഷം പാനപ്രസ്ഥം അല്ലെങ്കിൽ പരിവ്രജനം അങ്ങനെ പോയവരായിരിക്കും അവർ ഊർധ്വരേജസ്സുകളെന്ന്. എന്നുവെച്ചാൽ നൈഷ്ഠിക ബ്രഹ്മചാരിയല്ല, അതുകൊണ്ടാണ് പരിവ്രാജനെ പ്രത്യേകം പറയുന്നത്. നൈഷ്ഠിക ബ്രഹ്മചാരി എങ്ങനെയല്ല, അയാൾ ഗൃഹസ്ഥധർമ്മത്തെ സ്വീകരിച്ചിട്ടേ ഇല്ല, അതുകൊണ്ടാണ് അയാളെ ഊർധ്വരേജസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഊർധ്വരേജസ്സിനും ഗൃഹസ്ഥാനം ഇതെല്ലാം ആശ്രമങ്ങളാണ്, വിഹിതമായ ആശ്രമങ്ങളാണ്. സ്മൃതികളിലും പുരാണങ്ങളിലും എല്ലാം ഇവരുടെ ധർമ്മത്തെക്കുറിച്ച് വിശദമായി നിർദ്ദേശിക്കുന്നുണ്ട്, അവരതെല്ലാം പാലിക്കുന്നുണ്ട്. ഇതെല്ലാം ആശ്രമങ്ങളായിരിക്കെ ഊർധ്വരേത സമയം ഉത്തരേണ നൈഷ്ഠിക ബ്രഹ്മചാരിക്ക് മാത്രമാണ് ബ്രഹ്മലോകം എന്ന ഗൃഹസ്ഥാന ഗൃഹസ്ഥന്മാർക്കതില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. നയുക്തം എന്തുകൊണ്ട്? അഗ്നിഹോത്രാദി വൈദിക കർമ്മ ബാഹുല്യേജ സതി. ഗൃഹസ്ഥനാണെങ്കിലോ ധർമ്മാനുഷ്ഠാനം കൂടുതലാണ്. നൈഷ്ഠിക ബ്രഹ്മചാരിക്ക് ഒരൊറ്റ അനുഷ്ഠാനമേ ഉള്ളൂ, ബ്രഹ്മചര്യത്തെ പാലിക്കുക, ഗൃഹധർമ്മത്തെ സ്വീകരിക്കാതിരിക്കുക, ഇത്രയേ ഉള്ളൂ അയാൾക്ക്. ഗൃഹസ്ഥനതാണോ? അഗ്നിഹോത്രാദി വൈദിക കർമ്മ ബാഹുല്യം, വൈദികവും സ്മാർത്ഥവുമായിട്ടുള്ള കർമ്മങ്ങൾ ഒരുപാട് അയാൾക്ക് അനുഷ്ഠിക്കണം. ധാരാളമായി കർമ്മങ്ങൾ അനുഷ്ഠിക്കും. കർമ്മം എന്താണ്? ധർമ്മമാണ്. ധർമ്മഭൂയസ്തു, ധർമ്മബാഹുല്യം ഗൃഹസ്ഥനുണ്ട്. അങ്ങനെ കൂടുതൽ ധർമ്മം അനുഷ്ഠിക്കുന്ന ഗൃഹസ്ഥന് ബ്രഹ്മലോകമില്ല. ഒരു ധർമ്മവും, കേവലം ഒരേ ഒരു ധർമ്മം മാത്രം, ആശ്രമധർമ്മം മാത്രം അനുഷ്ഠിക്കുന്ന ബ്രഹ്മചാരി ബ്രഹ്മലോകത്തെ പ്രാപിക്കാമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? നൈഷദോഷ. ഇവിടെയാണ് കൃത്യമായി രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസത്തെ കാണിക്കുന്നത്. എന്താണ് അപൂതാഹിതേ?
1: ഓം നമഃ ശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
2: Om Namah Shivaya.

ബ്രഹ്മണം ക്ഷീരം നത്തരേ കാമോ അച്ഛ്രഹ്മദാനുലകം പരാഭോ പാകൃക്ഷാമി മനഹാമീരാരം ദേവാനീരാഫലാദി ഹർഷേരി സക്ഷതം സോമിതേ കാമോ കമാമോ അജേക്ഷേന്ദ്രാമി വിശ്വനോ നിദ്വാന് ോകേമേരേഹം മാതാപിതരമാതാഗേശ്ശേമാതാക്ഷീരാജാതിഷ്ട

അന്തരം ദേഹിവോ അമുഷ്യ പ്രത്യേ വിശ്വവിദോ ആദമ വിശ്വവിന്നാം പഞ്ചപാദം വിതരം ഭാരതാകൃതം ദിവാഹുപ്പേണം അതേ അന്യ ഉപാദേ വിചക്ഷണേ വക്ഷതക്ഷേണീതം ദ്വാദരകാലം നൈതക്ഷരാജവർത്തിയക്രം വരിഷ്യാമത്യ ആ പുത്രാഗ്നേക്ഷരവിവാഹൃതോത്രാണായുക്രാവരം സൂര്യ ലക്ഷ്മോയ്യാൻ മാതൃ

സപ്തമാർഭുമാരേതോ വിഷ്ണോഷ്ടേഹർമാഗേ പക്ഷിണത്വനിഭുമസ്വഹേ വിശ്വനാ ധൃതവാക്ഷേ മന്യസ് ദേവാ.

ശിവായ. You're listening to Shaivam.org Radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya. ദ്വാദശ ജ്യോതിർലിംഗ സ്മരണം.

ബ്രഹ്മണേ ഇന്ദ്രിയമേവാവരുന്ധേ ഹിരണകുംഭോത്രേ ആശുരേവാവരുന്ധേ അനദ്വാഹമധ്വര്യവേ സന്ധിർവാ അനദ്വാൻ വന്ധ്യധ്വര്യോ വന്ധ്യനേവ വന്ധ്യ

0: ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം ശരണം തം ഭജമ്യ ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സുപ്രഭാഷ്യകൃതൌ വന്ദേ ഭഗവന്തൌ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അത്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ബോധാനന്ദം ച കല്യാണം കമലാനന്ദമത്മജം സച്ചിദാനന്ദമത്മജം സച്ചിദാനന്ദഗുരും. അമൃതാത്മാക്കളെ,
1: അദ്വൈത പ്രതിഷ്ഠയ്ക്ക് സാക്ഷാത്കാരത്തിന് മന്ത്രോപാസനയില് സംഹിതാഭാഗത്ത് വരുന്ന ഒരു മന്ത്രമെന്ന നിലയിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത് പഞ്ചാക്ഷര മന്ത്രമാണ്. ശരിക്കും അത് പഞ്ചാക്ഷരമല്ല, ഷഡക്ഷരമാണ്. പഞ്ചാക്ഷര സ്തോത്രമാണ് ആചാര്യ ഭഗവാൻ എഴുതിയതെന്നുള്ളതുകൊണ്ട് സ്തോത്രകൽപ്പനയിലൂടെ പഞ്ചാക്ഷരത്തെ നമ്മൾ പഠിക്കാൻ ആദ്യം ഒരുങ്ങുക. അപ്പൊ ഉപാസനയെക്കുറിച്ച് നമുക്ക് സാമാന്യമായ വിവരമുണ്ടാകുകയും ചെയ്യും. ഉപാസന എന്നാണല്ലോ ഉദ്ദേശിച്ചത്, അനുഷ്ഠാനം എന്നുള്ളത് അല്ലേ? അപ്പൊ ആ ഉപാസന എങ്ങനെ ഉപാസിക്കണം, എങ്ങനെ ഉപാസിച്ചാൽ ഉപാസനാകാന്ഡമനുസരിച്ച് സാക്ഷാത്കാരത്തിലെത്താം, അതിന് സംഹിതയിൽ ബ്രാഹ്മണങ്ങളിൽ അനേക മന്ത്രങ്ങളുണ്ട്. ബ്രാഹ്മണങ്ങൾ സംഹിതയുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളാണ്. അതുകൊണ്ട് ബ്രാഹ്മണങ്ങൾക്ക് ഉള്ളതിനേക്കാൾ മഹത്വം മൂലമായ സംഹിതയ്ക്ക് കൂടും. ആ സംഹിതാഭാഗത്ത് വരുന്നൊരു മന്ത്രമാണ് പഞ്ചാക്ഷര മന്ത്രമെന്ന് പ്രചുര പ്രചാരത്തിലിരിക്കുന്ന നമശിവായ ആ മന്ത്രത്തെയാണ് നമ്മളിവിടെ ഉപാസനയിൽ ആദ്യം പഠിക്കാൻ പോകുന്നത്. മന്ത്രത്തിന്റെ പൂർണ്ണരൂപം സംഹിതയനുസരിച്ച് നമ ശംഭവായ ച മനോമഭവായ ച നമ ശങ്കരായ ച മയസ്കരായ ച മയ നമ ശംഭവായ ച മയോഭവായ ച നമ ശങ്കരായ ച മയസ്കരായ ച നമ ശിവായ ച ശിവതരായ ച നമ ശംഭവായ ച മയോഭവായ ച നമ ശങ്കരായ ച മയസ്കരായ ച നമ ശിവായ ച ശിവതരായ ച. ഇതാണ് വൈദിക മന്ത്രം. ഈ വൈദിക മന്ത്രത്തോടൊപ്പം പ്രണവം ചേർത്താൽ മാത്രമേ പറ്റൂവെന്ന് പൗരാണികമായ കൽപ്പനയുണ്ട്. പ്രണവം ചേരുമ്പോഴേ മന്ത്രം അതിന്റെ പൂർണ്ണതയെ പ്രാപിക്കുന്നുള്ളൂ. കാരണം മന്ത്രമാതാവാണ് താരകം. ഈ നമശിവായ തന്നെ താരക മന്ത്രമെന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന പഞ്ചാക്ഷര സ്തോത്രത്തില് ഷഡക്ഷര സ്തോത്രമെന്ന നിലയിൽ പ്രണവത്തെ കൂടെ ചേർത്ത് പഠിക്കണം. പ്രണവത്തിന്റെ വിസ്തൃതമായ വ്യാഖ്യാനം നമ്മൾ മുൻ ക്ലാസ്സുകളിൽ മാണ്ഡൂക്യം എടുത്തിട്ടുള്ളത് കൊണ്ട് അതിലേക്ക് ഡീറ്റെയിൽഡായിട്ട് പോകുന്നില്ല. എങ്കിലും പ്രണവം കൂടെ സ്തോത്രത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ഓംകാരം ബിന്ദു സംയുക്തം, വേണമെങ്കിൽ ആ ശ്ലോകം എഴുതാം, ഓംകാരം ബിന്ദു സംയുക്തം നിത്യം ധായന്തി യോഗിനഃ കാമതം മോക്ഷതം ചൈവം ഓംകാരായ നമോ നമ എന്നോട് ചേർത്താൽ ഷഡക്ഷര സ്തോത്രമായി പഞ്ചാക്ഷര സ്തോത്രത്തോടൊപ്പം. ഇതിനി ആരാധനാരീതിയിൽ പോകും. മന്ത്രത്തിന് രണ്ട് ശരീരമുണ്ട്, ശരിക്കും മന്ത്രശരീരം, അതുപോലെ തന്നെ രൂപാത്മക ശരീരം, അർച്ച ശരീരം. ഏത് മന്ത്രം പഠിക്കുമ്പോഴും അതിന് വാങ്മയ ശരീരമുണ്ട്, അതുപോലെ തന്നെ അർച്ചാ ശരീരമുണ്ട്. കാരണം രണ്ട് മാർഗങ്ങളിലൂടെയാണ് മന്ത്രത്തെ നമ്മിലേക്ക് സ്വീകരിക്കുന്നത്. ഒന്ന് കർമ്മരന്ധ്രങ്ങളിലൂടെ, അതതിന്റെ വാങ്മയ രൂപമാണ് സ്വീകരിക്കുന്നത്. ഇത് പഠിക്കാനിരിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് മുഴുവൻ, ഈ ഭാഗം മുഴുവൻ അന്ധകരണത്തിന്റെ ശുദ്ധി വന്നു കഴിഞ്ഞുള്ള പഠനമാണ്. അദ്വൈതത്തിന്റെ പ്രതിഷ്ഠ സദാശിവനിലാണ്. കാരണം വൈദികമായി പഠിക്കുമ്പോൾ സംഹിതാഭാഗത്ത് വരുന്ന ഒരു മന്ത്രമേ ഉള്ളൂ. ശരിക്കും ഇന്ന് മന്ത്രോപാസനയിൽ ഉപയോഗിക്കുന്ന മന്ത്രങ്ങളിൽ താരകമന്ത്രം എന്നൊക്കെ പറയുന്നത് സാധാരണ ജനങ്ങൾ എന്ന് പറയുന്നത് രാമനാമത്തെയാണ്. രാമനാമാദികളൊന്നും വൈദികമല്ല. രാമമന്ത്രാദികളൊക്കെ അന്ധക്കരണ ശുദ്ധിക്ക് വളരെ നല്ലതാണ്, തർക്കമില്ല. സഹസ്രനാമങ്ങളുണ്ട്, കാരണം അത് വൈദിക സംസ്കൃതിയിൽ വ്യാസാദി ഋഷിമാർ രൂപപ്പെടുത്തിയതിന് വ്യാസനാണ് വിഷ്ണു സഹസ്രനാമം മഹാഭാരതത്തിൽ ഉൾപ്പെടുന്നത്. അതുകൊണ്ട് അതിന് പ്രസക്തി, അതിനെക്കുറിച്ച് തർക്കമില്ല. അന്ധക്കരണം ശുദ്ധമായ മുനിയുടെ അന്തർഗതത്തിൽ നിന്ന് വരുന്നത് മാത്രമേ മന്ത്രമാവൂ. ഈ കാലഘട്ടത്തില് സംഘടനാപരങ്ങളായ മുന്നേറ്റങ്ങളിൽ എല്ലാ ജീവിത ചെയ്തികളോടും കൂടി ജീവിക്കുന്ന മനുഷ്യൻ നേതാവിനെ ഉയർത്തിക്കാണിക്കുന്നതിന് വേണ്ടി മന്ത്രങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അതുപോലെ സ്വാമിമാരെ പിടിച്ചും മന്ത്രങ്ങൾ ഉണ്ടാവും, മത നേതാക്കന്മാരെ പിടിച്ചും മന്ത്രങ്ങൾ ഉണ്ടാവും. അത് നാമവും രൂപവുമുള്ള ശരീരിയായ വ്യക്തികളെ ചേർത്താണ്. ഋഷിമാർ ഒരിക്കലും തങ്ങളുടെ പേരിലല്ല മന്ത്രങ്ങൾ കണ്ടെത്തിയത്, തങ്ങളുടെ ഗുരുക്കന്മാരുടെ പേരിലുമല്ല മന്ത്രങ്ങൾ കണ്ടെത്തിയത്. ശങ്കരാദ്യന്മാരുടെ ഔന്നത്യം തന്നെ ഗുരുവിനെ വേണ്ടത്ര സ്മരിച്ചിട്ടുണ്ട്, വേണ്ടത്ര ബഹുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ശ്രീശങ്കരനോ ഗൗഡപാദരോ ഗോവിന്ദപാദരോ പത്മപാദരോ അതുപോലുള്ള ആചാര്യന്മാരാരെങ്കിലുമോ ഗുരുക്കന്മാരുടെ പേരിൽ മന്ത്രങ്ങൾ രൂപപ്പെടുത്തിയിട്ടില്ല. മനസ്സിലാവും എന്ന് വിചാരിക്കാം. കാരണം ഗുരുക്കന്മാർ ശരീരികളാണ്, മന്ത്രദേവത ശരീരിയല്ല. അതുകൊണ്ട് ആ മന്ത്രങ്ങൾക്ക് മാത്രമേ ഉപാസനയിൽ പ്രസക്തിയുള്ളൂ. ബാക്കിയുള്ളവർക്ക് നിങ്ങൾക്ക് ജപിക്കാം, ജപിച്ചാൽ ഉറക്കെ ജപിച്ചാൽ പ്രയോജനമുണ്ട്. കാരണം കൂടുതൽ ആളുകൾ കേൾക്കും, അവരും നിങ്ങളോടൊപ്പം കൂടും, നിങ്ങളും അവരോട് ചേർന്നാൽ ഭൗതികമായ നേട്ടങ്ങൾ പലതും ഉണ്ടാകാം. പക്ഷെ അന്ധകരണ ശുദ്ധിക്ക് പോലും ആവക മന്ത്രങ്ങൾ പര്യാപ്തങ്ങളല്ല. കാരണം ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ശബ്ദങ്ങൾ ഉച്ചരിച്ചത് കൊണ്ട് അന്ധകരണ ശുദ്ധി വരില്ല. ശബ്ദത്തിൽ സ്ഫോടം എന്നൊന്നുണ്ട്. ഛാന്തസ പ്രയോഗങ്ങളാലാണ് മന്ത്രങ്ങൾ ശക്തിമത്തായിരിക്കുന്നത്. അതിന് ചേരുന്ന ശബ്ദങ്ങളും ശബ്ദത്തിന്റെ പിന്നിലെ അർത്ഥവും ഒക്കെ പ്രധാനപ്പെട്ടതാണ്. ഓരോ ശബ്ദവും ധ്വനിപ്പിക്കുന്ന അർത്ഥവ്യാപ്തി ചൊല്ലുന്നവൻ അറിഞ്ഞില്ലെങ്കിലും അപൗരുഷേയമായ സജ്ഞ അതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രങ്ങളും മന്ത്രോപാസനയും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഭാരതീയ സംസ്കൃതി ക്ലാസ് അതായതുകൊണ്ട് ഓർമ്മിപ്പിക്കുന്ന ഒന്നുമാണ്. അപ്പോ ഇവിടെ നമശിവായ മന്ത്രത്തിനും രണ്ട് ശരീരങ്ങളുണ്ട്. ഒന്ന് മന്ത്രത്തിന്റെ വാങ്മയ ശരീരം, രണ്ടതിന്റെ ലിംഗ ശരീരം അല്ലെങ്കിൽ അർച്ചാ ശരീരം, രൂപാത്മക ശരീരം എന്ന് പറയാം. ആദ്യത്തതിന് നാമാത്മക ശരീരം എന്ന് പറയാം. ഏതാ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വെച്ചാൽ അത് ഉപയോഗിക്കാം, അതിന് പല പേരുകൾ പറയുന്നേ ഉള്ളൂ. ഒന്ന് നാമാത്മക ശരീരം. നാമാത്മക ശരീരത്തെ നാം ഉൾക്കൊള്ളുന്നത് കർണപുടങ്ങൾ വഴിയാണ്. രൂപാത്മക ശരീരത്തെ നാം സ്വീകരിക്കുന്നത് നേത്രം വഴിയാണ്. മന്ത്രത്തിന് ഈ രണ്ട് വഴികൾ മാത്രമേ സ്വീകരണികളായുള്ളൂ. ഒന്ന് നേത്രേന്ദ്രിയം കൊണ്ട് അർച്ചയെ കാണുക, രണ്ട് ശ്രവണേന്ദ്രിയം കൊണ്ട് മന്ത്രത്തെ ശ്രവിക്കുക, ശ്രവണം ചെയ്യുക. അപ്പോ ഈ അകത്തേക്ക് ഭഗവാനെ ഉൾക്കൊള്ളുന്നതിനുള്ള രണ്ട് പ്രബല ദ്വാരങ്ങളാണ് ഇവ രണ്ടും. നമശിവായ എന്ന മന്ത്രത്തിന്റെ അർച്ച ശരീരത്തില് സദ്യോജാതം, വാമദേവം, അഘോരം, തത്പുരുഷം, ഈശാനം എന്ന അഞ്ച് മുഖങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ആ വഴിക്ക് നമ്മളിപ്പം നീങ്ങുന്നില്ല. ആ വഴിക്ക് നമുക്ക് അവസാന സമയമുണ്ടെങ്കിൽ നീങ്ങാം. കാരണം അത് ആദ്യത്തെ മനസ്സിലാകേണ്ട കുറെ കാര്യങ്ങൾക്ക് ശേഷം ലാസ്റ്റ് കൊണ്ടുപോകണം. അതുകൊണ്ട് അത് നമുക്ക് അവസാനം ആ വഴിയിലൂടെ നീങ്ങാം. അത് താന്ത്രികമായി വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വെച്ചാണ് എല്ലാ ശൈവ ക്ഷേത്രങ്ങളും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഈ പഞ്ചമുഖ രുദ്രനെ വെച്ചുകൊണ്ടാണ് എല്ലാ ക്ഷേത്ര സങ്കല്പങ്ങളും രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോ പൂജയ്ക്ക് അർച്ചനയ്ക്ക് ഒക്കെ അവിടെ പ്രസക്തി വളരെ കൂടുതലാണ്. ഇനി നമുക്ക് ഈ നമശിവായ സ്തോത്രത്തിലേക്ക്, ശ്രീശങ്കര വിരചിതമായ നമശിവായ സ്തോത്രത്തിലേക്ക് പ്രവേശിക്കാം. അഞ്ച് ശ്ലോകങ്ങളാണ് നമശിവായ സ്തോത്രത്തിലുള്ളത്. ചൊല്ല അറിയാവുന്ന ചൊല്ലിക്കൊണ്ടാവാം, ചൊല്ല അറിയാവുന്ന ആരെങ്കിലും ഒരാള് ചൊല്ലിക്കൊടുക്കുക. ഒന്നാമത്തെ ശ്ലോകം.
2: നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാങ്കരാകായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നഗാരായ നമഃ ശിവായ.
1: ഈ ശ്ലോകം മുതല് അഞ്ച് ശ്ലോകങ്ങളാണ്. ഒന്നാമത്തെയും അവസാനത്തെയും ശ്ലോകങ്ങള്, അവസാനത്തെയും ഒന്നാമത്തെയും ശ്ലോകം രണ്ടും ദിഗംബരായയില് അവസാനിക്കുന്ന ശ്ലോകങ്ങളാണ്. ദിക്കംബരമായി വരുന്ന ശിവന്റെ സ്വരൂപ വർണ്ണനത്തില് കൈകാലുകളെ വർണ്ണിച്ചിരിക്കുന്നു എന്ന് പറയാം. രണ്ടാമത്തെ ശ്ലോകവും നാലാമത്തെ ശ്ലോകവും അതുപോലെ തന്നെ ക്രിയാരൂപമായി അവസാനിക്കുന്നവയാണ്. മന്ദാകിനി സലിലചന്ദന ചർച്ചിതായ എന്ന ശ്ലോകവും വസിഷ്ഠ കുംഭോദ്ഭവ ഗൗതമാര്യ മുനീന്ദ്ര ദേവാർച്ചിത ശേഖരായ രണ്ടിടത്തും അർച്ചിക്കലാണ്. അപ്പോ ശിവന്റെ സ്വരൂപ വർണ്ണനയില് ഒമ്മ വിശ്വമാകുന്ന സ്വരൂപത്തെ ഒന്നിലും അഞ്ചിലും പാദവും കൈയുമെല്ലാം ഉൾപ്പെടുന്ന കർമ്മ മേഖലയെ ക്രിയാമേഖലയെ രണ്ടിലും നാലിലും ഹൃദയത്തെ മൂന്നിലും വർണ്ണിച്ചിരിക്കുന്ന സജീവമായൊരു പ്രപഞ്ചകൽപ്പനയാണ് ശങ്കരൻ ഈ മന്ത്രത്തിൽ കാണുന്നത്. ഭാവന അങ്ങോട്ട് പോയെങ്കിൽ മാത്രമേ ഈ മന്ത്രം ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത് ആദ്യം പറഞ്ഞിരുന്നത്. ഇപ്പൊ നമശിവായ മന്ത്രത്തിന്റെ സ്വരൂപം നാ യാ രണ്ടില് ഈ ബ്രഹ്മാണ്ടത്തിന്റെ പൂർണമായ ഒരു കൽപ്പന മനസ്സുകൊണ്ട് അതിൽ സങ്കല്പിക്കണം. നൃത്തത്തിന് താണ്ഡവത്തിന് തയ്യാറായി നിൽക്കുന്ന ശിവനെ കാണുന്ന ഒരു രാവണനുണ്ട്, തയ്യാറായി നിൽക്കുന്നത് കാണുന്ന വ്യാസാദിമയിമാരുണ്ട്. നൃത്താവസാനി നടരാജരാജു നനാദടക്കം നവപഞ്ചവാരം ഉദ്ധർത്തുകാമ സ്തനകാദി സിദ്ധാൻ ഏതദ്വിമർശി ശിവസൂത്രജാലം. അതിൽ നിന്നാണ് സമസ്ത സംഗീതവും ആവിർഭവിക്കുന്നത്. അതിൽ നിന്നാണ് വ്യാകരണങ്ങൾ അത്രയും ഉണ്ടാകുന്നത്. മാഹേശ്വര സൂത്രങ്ങൾ 14 പാണിനി ക്രോഡീകരിക്കുന്നത് ഈ നൃത്തത്തിൽ നിന്ന് തന്നെയാണ്. ഇത് പാണിനി സ്മരിക്കുന്നു. അതിൽ നിന്നാണ് തങ്ങൾക്ക് വേണ്ടുന്ന സൂത്രജാലങ്ങൾ മുഴുവൻ സനകാദികൾ രൂപപ്പെടുന്നു. ഇപ്പോ സകല ശാസ്ത്രങ്ങളും ഭാരതീയമായത് ഈ നൃത്തത്തിന്റെയും ശബ്ദത്തിന്റെയും ആവിഷ്കാരമാണ്. ഭാരതീയ സംസ്കൃതിയിൽ എന്തെല്ലാം ഇന്നുവരെ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ഈ ശിവതാണ്ഡവത്തിന്റെ അംഗങ്ങൾ മാത്രമാണ്. ഇങ്ങനെ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് അതിൽ ഇരുന്നു കൊണ്ട് മെല്ലെ ഈ സ്തോത്രത്തിലേക്ക് പോയാൽ സ്തോത്രത്തിന്റെ ഒന്നാമത്തെയും അഞ്ചാമത്തെയും, ഒന്നാമത്തെ ശ്ലോകം പഠിച്ചു കഴിയുമ്പോൾ രണ്ട് അഞ്ചാമത്തെ ശ്ലോകം നമ്മൾ തീരും, രണ്ടാമത്തെയും നാലാമത്തെയും ശ്ലോകങ്ങളിലും ഇത് കാണാം. ഈ ക്രിയാപദ്ധതികളെല്ലാം കാണാം. മൂന്നാമത്തെ ശ്ലോകം ഈ മന്ത്രത്തിന്റെ ഹൃദയമാണ്. ശീശബ്ദം നമ ഇടത്തുഭാഗത്തും വായ വലത്തുഭാഗത്തും ശി നടുക്കുമായി വരുന്ന മന്ത്രത്തിന്റെ ഹൃദയം, മന്ത്രഹൃദയം ശീശബ്ദത്തിൽ അങ്കിതമാണ്. അവിടെ നമ്മൾ ശിവനെ വേണ്ടതുപോലെ പരിചയപ്പെട്ടാൽ, ഹൃദയപൂർവം പരിചയപ്പെട്ടാൽ മന്ത്രബലമായി പറയുന്ന ശിവലോകമവാപ്നോതി ശിവേന സഹ മോദതു എന്ന അവസ്ഥയിൽ, മോദതെ എന്ന അവസ്ഥയിൽ നമുക്ക് എത്തുകയും ചെയ്യാം. അപ്പോ ഇനി മന്ത്രസ്വരൂപം നമുക്ക് നോക്കാം. ഒന്നാമത്തതില് നാഗേന്ദ്രനാണ് ഹാരം. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാങ്കരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ 6-7 പദങ്ങൾ നഗാരത്തിന് അനുഗുണമായി. അപ്പൊ നാഗേന്ദ്രനാണ് ഹാരം. ഒന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ അതിന്റെ ആധ്യാത്മിക വസ്തുവിടെ മാത്രം കടന്നുപോയാൽ തന്നെ ഗംഭീരമാണ്. സർപ്പാണാമസ്മി വാസുകി അനന്തശ്ചാസ്മി നാഗാനാം എന്ന് ഗീതയിൽ പറയും. നാഗവും സർപ്പവും അപ്പോ രണ്ടാണ്, അല്ലെങ്കിൽ പിന്നെ വിഭൂതി യോഗത്തിൽ ഭഗവാൻ അങ്ങനെ പറയേണ്ടതില്ല. അപ്പൊ സർപ്പങ്ങൾ ഭൂമിയിൽ മുകളിൽ കാണുന്നവയാണ്, നാഗങ്ങൾ ഭൂമിക്ക് അടിയിൽ കാണുന്നവയാണ്. നാഗങ്ങൾക്ക് അധികം പ്രാധാന്യം കൂടുമെന്നാണ് പ്രാചീന സങ്കല്പം. ഇതില് ഭഗവാൻ ഹാരമായി അണിഞ്ഞിരിക്കുന്നത് സർപ്പമല്ല എന്ന് ഈ സ്തോത്രം കൊണ്ട് സ്പഷ്ടമാണ്, വാസുകിയല്ല. പക്ഷേ പുരാണ പ്രസിദ്ധിയിൽ പലരും ഉപയോഗിച്ചിട്ടുള്ളത് വാസുകി ശബ്ദമാണ്. ആചാര്യ ഭഗവാൻ ശങ്കരനെ ഭൂഷണമായി കാണുന്നത് നാഗേന്ദ്രനെയാണ്, നാഗേന്ദ്രൻ അനന്തനാണ്. ഗീതയനുസരിച്ചും മറ്റ് പുരാണങ്ങളനുസരിച്ചും അനന്തനാണ്. അനന്തൻ തന്നെയാണ് ശിവന്റെ കഴുത്തിലെ ആഭരണം, അനന്തൻ തന്നെയാണ് വിഷ്ണുവിന് കൽപ്പവും. അനന്തനാകുന്ന മെത്തയിൽ കിടക്കുന്നവനും അനന്തനെ ആഭരണമാക്കിയവനും ഭേദമുണ്ടാവാൻ വഴിയില്ല എന്തായാലും. പക്ഷെ ആ നാഗം എന്തായിരിക്കും എന്ന് കണ്ടെത്തുന്നതില്ല നമുക്ക് പ്രാധാന്യമുള്ളത്. നാഗശബ്ദത്തിന് കലാകാരന്റെ ഭാവനയിൽ അനന്തൻ എന്നൊക്കെ പറയുന്നത് രസകരമാണ്. പക്ഷെ ഒരു ആധ്യാത്മിക പഠനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പാമ്പിനെ കഴുത്തേലിട്ടുകൊണ്ട് ഒരാൾ പോയി എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല. സാധാരണക്കാർക്ക് പറ്റിയില്ലെങ്കിലും വേലായുധനെ പോലുള്ളവർക്കെങ്കിലും പറ്റും. അപ്പൊ അതുകൊണ്ട് നാഗം കഴുത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് അത്ര വലിയ കാര്യമാവില്ല. എന്താണ് ആ നാഗം? അധികം ആ അധികം ഗ, ഇങ്ങനെയാണ് ശബ്ദാർത്ഥന ഖണ്ഡുവിലെല്ലാം നമ്മൾ പഠിക്കുന്നത്. ഗ എന്ന അക്ഷരത്തിന് ഗമനം എന്നാണ് താത്വർത്ഥ നിർദ്ദേശം. സംസ്കൃതം പഠിക്കുമ്പോ അങ്ങനെയാണ് പഠിക്കേണ്ടത്. ന ഗച്ഛതീതി അഗ, ഗ ഗമനമാണെങ്കിൽ അകം ഗമിക്കാത്തതെന്നാണ്. അകം സ്ഥിരം, വൃക്ഷം, പർവ്വതം എന്നൊക്കെ അർത്ഥം വരും. അപ്പോ ഗതി അഗതി രണ്ടും ഏതിലുണ്ടോ അത് നാഗം. ഗതിയും അഗതിയും ഒരുമിച്ചിരിക്കുന്നത് കൊണ്ട് വക്രഗതിയുള്ളത് നാഗം എന്നർത്ഥം വരും. വക്രഗതി ഉള്ളത് നാഗം. വക്രഗതി സ്പന്ദമല്ലെങ്കിൽ പരിസ്പന്ദത്തിനുള്ളതാണ്. നിർഗുണ

0: ശക്തി ഏതാണ്? അവിടെയാണ് നേരത്തെ പറഞ്ഞ പ്രപഞ്ചത്തെ ആകെ തന്റെ ശരീരവും വസ്ത്രവുമൊക്കെയാക്കി കൈയും കാലുമൊക്കെ എടുത്ത് ആ ഡമരുവുമൊക്കെ മുഴക്കി നൃത്തത്തിനായി നിലകൊള്ളുന്ന ശിവനെ നോക്കിയാൽ ഈ പ്രപഞ്ചത്തിന്റെ ഓരോ സ്പന്ദനവും ശിവനൃത്തത്തിന്റെ ഭാഗമാണ്. ആ ഓരോ സ്പന്ദനത്തിനിടയിലും ഒരു നിശ്ചലതയുണ്ട്. ആ നിശ്ചലതയാണ്, ആ ചലനമാണ് ഭാവനയെ കാണാമെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകണ്ടൂ. ഭാവനയെ കാണാമെങ്കിലേ നമ്മളിനി ക്ലാസ് മുന്നോട്ട് പോകണ്ടു. അതുകൊണ്ടാണ് ഇത്തരം ക്ലാസ്സുകൾ പൊതുവെ എടുക്കാൻ ഇഷ്ടമില്ല. കാരണം ഈ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവം മാറും, പിന്നെ ഉത്തരവാദിത്വം എനിക്കാവരുത്. പറഞ്ഞ മനസ്സിലായോന്നറിയില്ല. ഈ പ്രപഞ്ചമാകെ ഒരു വ്യക്തിയായി കാണുക, ഈ പ്രപഞ്ചം മുഴുവൻ ചേർന്ന ഒരാൾ, അവിടെ പിന്നെ ഞാനും നിങ്ങളും വീടും കൂടും യാതൊന്നുമില്ലാതെ ഈ സമഷ്ടി സ്വരൂപമാകെ ഒറ്റ വ്യക്തിയായി ബ്രഹ്മാണ്ടമാകെ നിറഞ്ഞു നിൽക്കുന്ന ആയിരക്കണക്കിന് കാലുകളോടുകൂടിയ ആയിരക്കണക്കിന് കണ്ണുകളോടുകൂടിയ
1: ഈ പുരുഷ സൂക്തത്തിന് സഹസ്രവാസ
0: സഹസ്രാക്ഷരം അത് എത്ര ജീവന്മാർ ഭൂമിയിലുണ്ടോ അത്രയും കണ്ണുകളോടുകൂടിയ ചരാചരങ്ങളായി എത്രത്തോളം വസ്തുജാലങ്ങൾ ഈ ഭൂമിയിലുണ്ടോ അവയെല്ലാം കൂടി സമ്യക്കായി രൂപാന്തരപ്പെട്ട ശരീരിയായ ദിക്കുകൾ അപ്പോൾ അമ്പരങ്ങളായ വേറെ അമ്പരത്തിന് പ്രസക്തിയില്ല. ഇത് മുഴുവൻ ചേർന്ന ഒരു ശരീരിക്ക് വസ്ത്രം വേറെ ഉടുക്കാനാവില്ല. അപ്പൊ ദിക്ക് തന്നെ അമ്പരമായ ഒറ്റ മോയി കാണാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വ്യക്തിയെ നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണാൻ കഴിയും. ഒരു പ്രാവശ്യം അങ്ങനെ കാണാൻ കഴിഞ്ഞാൽ പിന്നെ ഞാൻ നീ അവൻ അവൾ അത് ആ ഒന്നുമില്ല. എല്ലാ കാലുകളും ആ ഒന്നിന്റെ കാലുകളാണ്, എല്ലാ കൈകളും ആ ഒന്നിന്റെ കൈകളാണ്, എല്ലാ കണ്ണുകളും ആ ഒന്നിന്റെ കണ്ണുകളാണ്, എല്ലാ ശരീരവും ആ ഒന്നിന്റെ ശരീരം തന്നെയാണ്. വിഷ്വലൈസ് ചെയ്യാനുള്ള പവർ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അങ്ങനെ വരുന്ന ആ ഒറ്റ ഒരാളായി സമഷ്ടി പുരുഷനായി കാണുന്ന ആ സദാശിവന്റെ കാലുകൾ ഒന്നിച്ച് ഒരേ താളത്തിൽ ചലിക്കുക, ഒരു സ്പന്ദനം ഉണ്ടാവുക. അതിനർത്ഥം നിശ്ചലമായിരിക്കുമ്പോഴും ചലിക്കുക. മറ്റേ ചലനല്ല, എന്റെ കാലം മുമ്പോട്ട് പോകും മറ്റവന്റെ കാലം പുറകോട്ടാവുന്നേ, ആ ചലനല്ല. അവന്റെ കാലിനുള്ളിലും എന്റെ കാലിനുള്ളിലും വക്രഗതിയിൽ ചലിക്കുന്ന ഒരു ചലനമുണ്ട്. ആ ചലനം കൊണ്ടാണ് അവനിലും എന്നിലും ആ ശിവൻ നിലകൊള്ളുന്നു. ചലിക്കാത്ത ശിവജ്ഞാനം പ്രാണനായി ഇന്ദ്രിയങ്ങളായി വസ്തുബോധമായി സമസ്തരിലും ഒരുപോലെ ചലിക്കുന്നത് കൊണ്ടാണ് ജീവനോടെ ഇരിക്കുന്നത്. പറയുമ്പോഴേ ഇങ്ങനെ കാണാൻ പറ്റും. ആ ചലനം നിലച്ചാൽ ശിവം തീർന്നു, അത് പ്രളയത്തിൽ ഉണ്ടാവും. ഞാനൊന്നും ഇതിനകത്തില്ല, ഈ പഠനത്തിൽ ഞാനുമില്ല നീയുമില്ല ഒന്നുമില്ല. വെറുതെ മുമ്പ് പിടിച്ച് വേദാന്തം ഒന്നും തലയിൽ കയറ്റി പിടിപ്പിക്കരുത്, ആകെ അപകടമാണ്. ഇപ്പൊ പഠിക്കാനിരിക്കുമ്പോ ഒന്നും അറിയില്ല എന്ന് വെച്ചോണ്ടിരിക്കുക. വല്ലതും അറിയാമെങ്കിൽ കുഴപ്പമാണ്, അതാണ് ഈ ഉപാസന കണ്ടത്തിന്റെ കുഴപ്പം.
1: സമഷ്ടി ഭാവന വന്നല്ലോ എല്ലാം അതിൽ ചലനമില്ലല്ലോ.
0: അതിലേ ചലനമുള്ളൂ. മാഷ്ടെ നാവ് ഇപ്പൊ ചലിച്ചിട്ടില്ല ഈ ചോദ്യം ചോദിച്ചു. മാഷ്ടെ കണ്ണിന്റെ ഈ മസദാ ചലിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്? മാഷ്ടെ ഉള്ളിലൂടെ രക്തം സംക്രമണം ചെയ്തുകൊണ്ടല്ലേ ഇരിക്കുന്നത്? പ്രാണൻ സഞ്ചരിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്? അപാനൻ സഞ്ചരിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്? വ്യാനൻ സഞ്ചരിക്കുന്നോണ്ടല്ലേ രക്തം ഓടുന്നത്? ഇങ്ങനെ ചലനമില്ലാതെ ചമ്പ്രം അടിഞ്ഞിരിക്കുന്ന മാസ്റ്റെ ഉള്ളില് പതിനായിരക്കണക്കിന് ചലനങ്ങൾ നടക്കുക, സമാനവും സമവുമായ ചലനം അപ്പുറത്തിരിക്കുന്ന ആളിൽ നടക്കുക. ഈ ചലനത്തിനൊരു താളമുണ്ട്. ഈ പ്രപഞ്ചവിധാനീയതയുടെ സമഷ്ടി ചലനങ്ങൾക്കാകെ ഒരു താളക്രമമുണ്ട്. അത് ഓരോന്നും മറ്റൊന്നിന് പൂരകമായി മറ്റതിന്റെ നാദത്തിന് ചേർന്ന് നാദ സംയോഗങ്ങൾ ഉണ്ടാക്കി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഹൃദയ സ്പന്ദനവും സ്പന്ദിക്കുന്നതിൽ നിന്ന് സമീപത്തിരിക്കുന്നതിനെ അതിനനുഗുണമായി സ്പന്ദിപ്പിക്കുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള സ്പന്ദനങ്ങളുടെ ഒരു പൂർണതയാണ് ഈ വിശ്വം. മാഷിന്റെ കൈയൊന്ന് ചലിച്ചാൽ, കണ്ണൊന്ന് ചലിച്ചാൽ, ഹൃദയത്തിൽ ഒരു ചെറിയ ചലനമുണ്ടായാൽ അപ്പുറത്തിരിക്കുന്ന കുഞ്ഞും അടുത്തിരിക്കുന്നയാളും മറ്റൊരാളും അതിനനുഗുണമായ മറ്റൊരു ചലനത്തിന് വിധേയമാകുമാറ് ഒന്നിനൊന്ന് പൂരകമായ ചലനങ്ങളുടെ ചേർച്ചയാണ് ചലനമില്ല എന്ന് വിചാരിക്കുമ്പോഴും ആ ചലനമാണ് വക്രഗതിയിലുള്ള ചലനം. അല്ല ഓടുക ചാടുക എന്നുള്ളതൊന്നുമല്ല.

സോമാഹാസന്ദ്രിഹരക്കുരേ അംഗം സൂര്യാ അശ്വിനാ പരാഗിരാ സോമഹോമദർശിനാ

ശുഭനാമം യാതവേദാസ്വസ്ത്രീജരോ ശ്രീ അമൃതോകം വദ്യോ അഭ്രാഹേം

സപ്രജാപതിസ്മർണ പശ്യത്രാചരണയത് സവേകർമ്മഭക്തം ലാമഭവക്തം മഹദഭവക്തജ്ജേഷ്ഠമഭവക്തം ബ്രഹ്മാഭവക്തത്തപോഭവക്തത്രത്യമഭവക്തേണ സാഗാഹാരത സോമവർദ്ധത സമാര

ക്ഷരികളേവം സൗദരക്ഷേരാം ശ്രാവിതേ യജ്ഞാനേവാഹമേവ്യേജമാനസ്തരവരുഷേണി അവാമാരിഷ്കന്ദോധം പാദയസ്വാദപരമാനശ്ചരിതരാഹോ

ശ്രാതാരോർവേർവിശ്വാസോ ദക്ഷീരാജാതിഷവന്തേജാജാതിഷ്ഠാതാരോതിഷ്ടേണം തസ്മൈ പ്രതീക്ഷാരിഷവന്തേഹാത്മനുപതി വിശ്വാസമനുഷ്ഠാതാരമകുർവൻ പശുപതി.

ഹമം വ്യാജലര സമൃതം ച രക്ഷ്യം ചോരുയശകം രക്ഷാരിദാഹം വ്യാജലം ശ്രുതൗര്യക്ഷണാണിയം ധാരാവതിയേലം സമുദ്രമാ ബ്രഹ്മണോ വ്യാചലം.

ജലത് സമൃതമക്കാർ സമാശ്ചോകാശ്ചോക്ഷ്യാശ്ചോരാത്രേതാരുക്ഷരം ഋതൂരാ ചൈതാ സമാനാ ലോകാനാ ചോക്ഷ്യാനാ സമാനാ ചാർ സമാനാ ചാഹോരാത്രയോ ചയം ധാമ

ഹൈരമാകോ ഗൈരം ശ്രദ്ധാ ഗൈരം വൈഷം ഗച്ഛം വേദ താം ശ്രദ്ധാ യജ്ഞ ലോക

ക്ഷത്രേണവന്നാദ്യം ഗച്ഛേവം വേദ സോഹോരജ്യതോജ സവിഹസവന്നോരന്നാദ്യമഭ്യുരജ്യഭവിജരേം വേദ സവിഷോ ഭവ്യജരം ധവാ